ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948 വൈശാഖം 16, കൊല്ലവർഷം 1201 മേടം 23, 2026 May 6 ബുധനാഴ്ച. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക്
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്യാമള ജനാർദ്ദനൻ.
2: ശിഷ്യൻ എന്ന പദത്തിന് ശിഷ്യതേ അസോ ഉപദേശിക്കപ്പെടുന്നവൻ എന്നർത്ഥം. ഉപദേശം ലഭിക്കുന്ന ശിഷ്യനെ അത് ഗ്രഹിക്കുന്നതിനും പ്രയോഗത്തിൽ വരുത്തുന്നതിനും ചില ഗുണങ്ങൾ കൂടിയുണ്ടാകണം. എന്നാൽ മാത്രമേ വിദ്യാഭ്യാസം ഫലവത്താകൂ. ശാന്തോ വിനീത ശുദ്ധാത്മാ ശ്രദ്ധാവാൻ ധാരണക്ഷമ സമർത്ഥശ്ച കുലീനശ്ച പ്രാജ്ഞ സച്ചരിതോ വൃതി ഏവമാദി ഗുണേരുക്ത ശിഷ്യോ ഭവതി നാന്യഥ. ശാന്തത, വിനയം, മനഃശുദ്ധി, ശ്രദ്ധ, ഗ്രഹിക്കുവാനുള്ള ക്ഷമ, സാമർഥ്യം, കുലീനത, സച്ചരിതം, വ്രതനിഷ്ഠ എന്നീ ഗുണങ്ങൾ ശിഷ്യനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വിദ്യ പൂർണ്ണമാകില്ല. മുമ്പ് ഇത്തരം ഗുണങ്ങൾ ശിഷ്യനുണ്ടോ എന്ന് ഗുരുനാഥന്മാർ പരിശോധിച്ചിരുന്നു. ഇല്ലാത്തവർക്ക് അത് നൽകിയതിനു ശേഷമേ വിദ്യോപദേശം ചെയ്തിരുന്നുള്ളൂ. വിദ്യാനാമ നരസ്യരൂപമധികം പ്രച്ഛന്ന ഗുപ്തം ധനം വിദ്യാ ഭോഗകരി യശസ്സുഖകരി വിദ്യാ ഗുരുണാം ഗുരുഹു വിദ്യാ ബന്ധുജനോ വിദേശഗമനേ വിദ്യാ പരാദേവത വിദ്യാ രാജസുപൂജ്യതേ നഹി ധനം വിദ്യാവിഹീന പശു. മനുഷ്യന് ഏറ്റവും അഭിവൃദ്ധി നൽകുന്നത് വിദ്യയാണ്. അത് ഗൂഢമായി സൂക്ഷിക്കപ്പെട്ട ധനമാണ്, സുഖാനുഭവത്തിനുള്ള സാമഗ്രിയുമാണ്. കീർത്തി കൊണ്ടുള്ള സുഖം നൽകുന്നതും വിദ്യ തന്നെ. ഹിതാഹിതങ്ങൾ ഉപദേശിക്കുന്ന ഗുരുക്കന്മാരുടെയും ഗുരുവാണത്. വിദേശഗമനവേളയിൽ ആദരവും അംഗീകാരവും കിട്ടുവാൻ കാരണമാകുന്നതുകൊണ്ട് ഉറ്റ ബന്ധുകൂടിയാണ് വിദ്യ. ഐഹികവും പാരത്രികവുമായ മോക്ഷവും സുഖവും നൽകുന്നതിനാൽ

0: വിദ്യ പരാദേവതയുമാണ്. രാജ്യസഭയിലും വിദ്യുത് സമൂഹത്തിലും സ്ഥാനമാനങ്ങൾ നേടുവാൻ അത് കാരണമാകുന്നു. വിദ്യ സമ്പാദിക്കാത്തവനാകട്ടെ മൃഗസ്വഭാവമുള്ളവനായി കഴിയുന്നു. വിദ്യ കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരും ധനം സമ്പാദിക്കാൻ സാധിച്ചവരും ഈശ്വര സാക്ഷാത്കാരം നേടിയവരുമുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശുനശേഫന്റെയും നാഭാഗന്റെയും കഥകൾ ഇതിനുദാഹരണമാണ്. ഹരിശ്ചന്ദ്രൻ വരുണദേവന് ഒരു പുരുഷനെ ബലി നൽകാൻ തീരുമാനിച്ചു. അതിനായി അജാഗർത്തന്റെ മധ്യമപുത്രനെ വിലയ്ക്കു വാങ്ങുവാനും ആഗ്രഹിച്ചു. അജാഗർത്തന് 3 മക്കളുണ്ടായിരുന്നു. മൂത്തവനെ അച്ഛനും ഇളയ മകനെ അമ്മയും നൽകാൻ വിസമ്മതിച്ചു. അങ്ങനെ മധ്യമനായ ശുനശേഫനെ തെരഞ്ഞെടുത്ത് ബലിക്കുവേണ്ടി യൂപത്തിൽ ബന്ധിച്ചു. ഹോതാവായ വിശ്വാമിത്രൻ കുട്ടിയെ കണ്ട് മനസ്സലിഞ്ഞ് വരുണനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രവിദ്യ ഉപദേശിച്ചുകൊടുത്തു. കുട്ടിയുടെ സ്തുതി കേട്ട് വരുണൻ സന്തോഷിക്കുകയും അവനെ അനുഗ്രഹിച്ചയക്കുകയും ചെയ്തു. വിദ്യ കൊണ്ട് ധനം നേടിയ മഹാനാണ് നാഭാഗൻ. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ മറ്റ് സഹോദരന്മാർ സ്വത്തു മുഴുവനും ഭാഗിച്ചെടുത്തു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നപ്പോൾ തനിക്ക് ഭാഗമൊന്നും വെച്ചിട്ടില്ല എന്നറിഞ്ഞ് സഹോദരന്മാരോട് കാര്യമന്വേഷിച്ചു. നിന്റെ ഭാഗം അച്ഛൻ മാത്രമാണെന്ന് അവർ മറുപടി പറഞ്ഞു. ഇതറിഞ്ഞ അച്ഛൻ, നീ വേദം നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, അങ്കിരസിന്റെ സത്രത്തിൽ പോയി സൂക്തങ്ങൾ ചൊല്ലുക എന്നാവശ്യപ്പെട്ടു. അവർ നിനക്ക് യാഗശിഷ്ടം തരും എന്നും അറിയിച്ചു. നാഭാഗൻ അതുപോലെ ചെയ്തു. സന്തുഷ്ടനായ അങ്കിരസ് യാഗശിഷ്ടമായ ധനം അവന് നൽകി. പക്ഷേ യാഗശിഷ്ടം പരമേശ്വരനുള്ളതായിരുന്നു, അതുകൊണ്ട് അതെടുക്കാൻ കഴിഞ്ഞില്ല. അച്ഛനോട് ചോദിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കി വരാൻ പരമേശ്വരൻ പറഞ്ഞു. യാഗശിഷ്ടം പരമേശ്വരന് തന്നെയുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞു. നാഭാഗൻ അച്ഛൻ പറഞ്ഞ കാര്യം സത്യസന്ധമായി ഭഗവാനെ അറിയിച്ചതിൽ ശിവൻ പ്രസാദിക്കുകയും സർവധനവും ജ്ഞാനോപദേശവും അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പുതുതലമുറയുടെ പ്രവർത്തനങ്ങളിലെല്ലാം പുതുമയുണ്ടാകുന്നത് സ്വാഭാവികം. എന്നാൽ പുതുമ എന്താകണം, എങ്ങനെയാകണം എന്നത് ഗൌരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കാൻ കഴിയില്ല. എന്നാൽ എണ്ണത്തിലുണ്ടായ വളർച്ച ഉള്ളടക്കത്തിലും സ്വഭാവത്തിലും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. പൊതുവെ വിദ്യയെ രണ്ടായി വിഭജിക്കാം, ഭൌതികം ആത്മീയം എന്നിങ്ങനെ. ജീവിതയാത്രയ്ക്ക് ഉതകുന്നത് ഭൌതികം, ആത്മാവിനെ പ്രതിപാദിക്കുന്നത് ആത്മീയം. രണ്ടു തരം വിദ്യയും ജീവിത സാഫല്യത്തിന് ആവശ്യമാണ്. എങ്കിലും ഇവയിൽ പ്രധാനം ആത്മീയം തന്നെ. ആത്മദർശനത്തിനുള്ള കഴിവ് മനുഷ്യനെയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സാ വിദ്യ യാ വിമുക്തയെ, മോക്ഷത്തിനുതകുന്ന വിദ്യയാണ് ഉത്തമവിദ്യ എന്ന് നിർവചിക്കുവാൻ കാരണവും. ഉത്തമവിദ്യ നേടുന്ന ശിഷ്യന്മാരും അതിന് സഹായിക്കുന്ന അന്തരീക്ഷവും കലാലയ പരിസരങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
1: ശ്യാമള ജനാർദ്ദനൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: has issued a notification for the constitution of a new assembly in West Bengal following the completion of the electoral process in the state. The notification has been sent to the governor of West Bengal, formally marking the end of the election cycle and setting the stage for the formation of a new government. A senior EC official said the issuance of the notification is a key constitutional step after the declaration of results. With this, the process of constituting the new assembly in West Bengal is complete from the commission's end. Election Commission of India has directed West Bengal Chief Secretary, Director General of Police and Central Armed Police Forces to enforce zero tolerance towards any incidents of post-poll violence. In a directive issued after reviewing the situation on the ground, the Commission stressed the need for strict and immediate action to maintain law and order following the Assembly election results. The Election Commission of India asked the State Administration and security agencies to take all necessary steps to prevent intimidation, reprisals or clashes linked to the electoral outcome. The BJP has appointed senior party leader and union minister Amit Shah as central observer for the election of the leader of the legislative party in West Bengal. Odisha Chief Minister Mohan Charan Majhi has been appointed as a central co-observer in the state. The Union Cabinet has approved the mission for cotton productivity, Kapas Kanti, with an outlay of over 5,600 crore rupees to address bottlenecks, declining growth and quality concerns in India's cotton sector. Addressing a press briefing in New Delhi yesterday, Information and Broadcasting Minister Ashwini Vaishnav said the mission aligns with the government's 5F vision, farm to fibre, to factory, to fashion, to foreign, and focuses on enhancing cotton productivity. The second Employment Working Group EWG meeting under India's BRICS presidency will begin in Thiruvananthapuram today. The two-day meeting will bring together representatives from BRICS member states to deliberate on labour, employment and worker welfare. The Labour and Employment Ministry said that during the meeting, the member states will deliberate on advancing social security systems, formalisation of labour markets and enhancing women's participation in the workforce. In IPL cricket, Chennai Super Kings defeated Delhi Capitals by 8 wickets at Arun Jaitley Stadium in Delhi last night as Sanju Samson slammed an unbeaten 87 and Karthik Sharma contributed with 41. Today, Sunrisers Hyderabad and Punjab Kings will clash at Rajiv Gandhi International Stadium in Hyderabad at 7:30 p.m. And that is the end of this news bulletin.
1: Akashavani Kozhikode. അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി, പോവല്ലേ പോവല്ലേ പൊന്നോണമേ, ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ കവിത, ആലാപനം സേതുൽക്ഷ്മി, തുടർന്ന് പ്രഭാതഗീതം, ശങ്കരൻ നമ്പൂതിരി, ചിത്ര, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണി മുതൽ 7:25 വരെയുള്ള പ്രക്ഷേപണത്തിൽ ഓപ്പൺ ഫോറം. ഇന്നീ പരിപാടിയിൽ ഓർമ്മയുടെ അറകൾ. ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കെടുക്കുന്നു. ആരോഗ്യം അമൂല്യം ഡോക്ടർ ബിഷ്റുൽ ഹാഫി പങ്കെടുക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫേയെ തുടർന്നും 9 മണിക്ക് സുവർണ മലരുകളെ തുടർന്നും ലളിത ഗാനങ്ങൾ കേൾക്കാം. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വൈകിട്ട് 4:45 6 മണിക്കും രാത്രി 8 മണിക്കും 10:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5 മണിക്ക് ചവിട്ടുകളിപ്പാട്ട്, എം ചിന്നമ്മുവും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, വിവിധ തരം വളങ്ങളും അവയുടെ പ്രാധാന്യവും പ്രഭാഷണം കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി, ഉറങ്ങാത്ത ഗായകൻ, ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ചിത്രീകരണം. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30

0: പതിന് അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: കാവ്യാഞ്ജലിയിൽ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം സേതുലക്ഷ്മി.

0: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത്. ആലപിച്ചത് സേതുലക്ഷ്മി.
1: കാവ്യാഞ്ജലി.
2: പ്രഭാതഗീതം ആദ്യഗാനം ശങ്കരൻ നമ്പൂതിരി പാടിയത്.

0: പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ.
1: സംസ്ഥാനത്ത് 2024 നടപ്പിലാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിലെ ഒരു പ്രധാന ആകർഷണമാണ് ഇന്റേൺഷിപ്പ് എന്നത്. എന്നാൽ 4ാം സെമസ്റ്ററിൽ ഈ ഏപ്രിൽ മെയ് മാസം പൂർത്തിയാക്കേണ്ട ഇന്റേൺഷിപ്പിന് വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് പല വിദ്യാർത്ഥികൾക്കും. ഇന്റേൺഷിപ്പിനായി വിദ്യാർത്ഥികൾ സമീപിക്കുമ്പോൾ പല സ്വകാര്യ സ്ഥാപനങ്ങളും വലിയ ഫീസ് ഈടാക്കുന്നതായും പരാതിയുണ്ട്. ശ്രദ്ധ ഇന്ന് ഈ വിഷയത്തിലേക്ക് ആദ്യം പേരാമ്പ്ര CKGM ഗവൺമെന്റ് കോളേജ് ബിരുദ വിദ്യാർത്ഥി ജിബ ഫാത്തിമയുടെ പ്രതികരണം.
2: ഫോർത്ത് സെം ഇന്റേൺഷിപ്പ് പെട്ടെന്ന് ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച സ്ഥാപനങ്ങള് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തൊഴിലധിഷ്ഠിത മേഖലയിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം വിചാരിച്ച മേഖലയാണെങ്കിൽ അത് ഞങ്ങളുടെ ഏരിയയിലല്ല, ഓവർ ഫീസ് ഈടാക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവര് പറയുന്ന ഡേറ്റിന് ഞങ്ങൾ പോകേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നല്ല ഐഡിയയില് നല്ല ആഗ്രഹിച്ച് ഇന്റേൺഷിപ്പ് കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്, ഫിനാൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്കൊന്നും അത് അവൈലബിൾ ആവാത്ത സ്ഥിതി ഞങ്ങൾ കണ്ടു വരുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് 2 മാസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് വഴി ഫോർവേഡ് ആയിട്ട് വന്നിട്ടുള്ള കോഴ്സസ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോകാന്നുള്ള സ്ഥിതി മാത്രമാണ് വന്നിട്ടുള്ളത്. 2 മാസത്തിനുള്ളിൽ ചെയ്യാന്നുള്ളതിനപ്പുറം ഞങ്ങളുടെ എക്സാമിന്റെ കൂടെ ഇത് മാറ്റി വെച്ചിട്ട് എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു സാധനം കമ്പൽസറി ആക്കിയിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ പ്രഷർ വരുന്നതും ഇന്റേൺഷിപ്പ് വേഗം ചെയ്ത് കഴിയുന്നുള്ള ഒരു സാധനം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സാം പ്രഷറും രണ്ടും കൂടി താങ്ങാൻ പറ്റുന്നില്ല. എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, ഇനി ഇന്റേൺഷിപ്പ് അതിന് കുറച്ചുകൂടി ഡ്യൂറേഷൻ തരികയാണെങ്കിൽ അത് നല്ല ഹെൽപ്ഫുൾ ആവുമായിരുന്നു. എല്ലാവർക്കും ഒരു കണക്ഷൻ വേണമെന്നില്ല, പ്രൈവറ്റ് കമ്പനികളിലേക്ക് ഞങ്ങൾ അറിയണമെന്നില്ല. അതപ്പോ ഇന്റേൺഷിപ്പ് കമ്പൽസറി ആക്കുക പോലെ തന്നെ കോളേജസിലായിട്ട് ഒരു അവരൊരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവരൊരു ടൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട മേഖല ഞങ്ങൾക്ക് ചൂസ് ചെയ്യുമായിരുന്നു. അപ്പം കോളേജോ യൂണിവേഴ്സിറ്റിയോ പ്രൈവറ്റ് ആയാലും സർക്കാർ സ്ഥാപനങ്ങളായാലും ബന്ധപ്പെടുത്തി തന്നിരുന്നെങ്കിൽ അത് ഉപകാരപ്പെടുമായിരുന്നു.
1: ബാലാരിഷ്ടതകൾ ഒഴിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്നതും കുട്ടികൾക്ക് ഏറെ ഗുണകരവുമായ ഒന്നാണ് ബിരുദ വിദ്യാർത്ഥികളെ തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിക്കുന്നത്.

0: ക്കുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിറാജ് പി പി.
1: ക്ലാസ് റൂമുകളിൽ തിയറി പഠിക്കുന്നതോടൊപ്പം പ്രാക്ടിക്കലി ഇൻഡസ്ട്രിയിൽ ഫീൽഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ചും കുട്ടികൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിങ് ഉണ്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് അറ്റ്ലീസ്റ്റ് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് എങ്കിലും പറയാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത്. ഇതെല്ലാം ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇഫക്റ്റീവ് ആക്കാൻ പറ്റുക, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതാത് കോളേജുകളും ടീച്ചേഴ്സും തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്തിട്ടുള്ളത് വെക്കേഷൻ ആകുമ്പോഴേക്ക് ഇന്റേൺഷിപ്പ് തുടങ്ങുമ്പോഴേക്ക് പരമാവധി കുട്ടികൾക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന സ്ഥാപനങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അതോടൊപ്പം പറ്റുന്ന രീതിയിൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ഇന്റർവ്യൂകളൊക്കെ നടത്തിയിട്ടാണ് കുട്ടികളെ വെക്കേഷനിൽ ഇന്റേൺഷിപ്പിന് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിനും കോളേജുകൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയോ എന്നുള്ളതൊരു ഡിസ്കസ് ചെയ്യപ്പെടാനുള്ളൊരു വിഷയമാണ്. അതേപോലെ പ്രോപ്പറായിട്ട് കുട്ടികൾക്കിടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇന്റേൺഷിപ്പ് സംവിധാനങ്ങളെ കുറിച്ച് സ്ഥാപനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അവർക്ക് മതിയായ സമയം കിട്ടിയിട്ടുണ്ടോയെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും അവർക്ക് ഇഷ്ടമുള്ള ഏരിയയിലേക്ക് ഇന്റേൺഷിപ്പ് കിട്ടുക എന്നുള്ളത്, ഉദാഹരണത്തിന് ഫൈനാൻസ് മേഖലയിലേക്ക് ഫ്യൂച്ചർ കരിയർ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഇപ്പോൾ മാർക്കറ്റിംഗിലായിരിക്കും സെയിൽസിലായിരിക്കും ചിലപ്പോൾ ഇന്റേൺഷിപ്പ് സംവിധാനം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറിച്ച് പ്രായോഗിക ലിമിറ്റേഷൻസ് ആണ് കുട്ടികൾ നമ്മളൊക്കെ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രയാസം. ഇൻഡസ്ട്രിയിലുള്ള ചില സ്ഥാപനങ്ങളൊക്കെ വലിയ ഫീസ് വാങ്ങിയിട്ട് ഇന്റേൺഷിപ്പ് നൽകുന്നു എന്നുള്ളൊരു പ്രയാസം കുട്ടികൾ പറയാറുണ്ട്. അതേപോലെ ഇത് പല സ്ഥാപനങ്ങളും കോഴ്സ് ആയിട്ട് റൺ ചെയ്യുന്നു. ഇന്റേൺഷിപ്പ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനപ്പുറത്തേക്ക് സാധാരണ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് പോലെ തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രയാസമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതേപോലെ ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ സംവിധാനം നിലവിലുള്ളത്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്ലി ആക്കിയതാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ എനി സ്ട്രീമിലുള്ള കുട്ടികൾക്ക് എനി ഇന്റേൺഷിപ്പ് എന്നുള്ളൊരു പോളിസിയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊന്ന് FIGP കേരളത്തിലൊരു സിംഗിൾ സ്ട്രക്ചറിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്റേൺഷിപ്പ് ഓരോ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്ത പോളിസികളിലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ഈവൻ ഗവൺമെന്റ് ഇന്റേൺഷിപ്പ് പോർട്ടൽ പോലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഇത് പല സ്ഥാപനങ്ങളും ചെയ്യുന്ന കോഴ്സുകൾ ചെയ്താൽ തന്നെ ഇന്റേൺഷിപ്പായിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെയാണ് മേജറായിട്ട് ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: സൗജന്യമായി നൽകേണ്ട പരിശീലനത്തിന് 3,000 മുതൽ 30,000 രൂപ വരെ കുട്ടികളിൽ നിന്നും ഈടാക്കുന്ന ഏജൻസികളുണ്ട്. ഇന്റേൺഷിപ്പിന്റെ മറവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം ചൂഷണങ്ങളെ തടയിടേണ്ടതുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ്.
2: ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കിയതോടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന പുതിയൊരു ഒരു മാർക്കറ്റ്, പുതിയൊരു വിപണി തന്നെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റേപ്പൻറ്റോടുകൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് പകരം 3,000 രൂപ മുതൽ 15,000 രൂപ വരെ സ്വകാര്യ ഏജൻസികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി ഈടാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 3 മാസം 4 മാസമൊക്കെ ഉണ്ടാവും. ഇവിടെ 5 ദിവസമാണ് ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പ് യഥാർത്ഥത്തിൽ തൊഴിൽപരമായ ഒരു അറിവ് കിട്ടുന്നതിനത്ര ഗുണപരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ സാധാരണ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും 1 വർഷം കൊടുക്കുന്ന ഫീസിനെക്കാളും ട്യൂഷൻ ഫീസിനെക്കാളും കൂടുതലാണ് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ചെലവാക്കുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ അതിൽ കൂടെ യാത്ര, അതിന്റെ ഭക്ഷണം, താമസം, ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയ സംഖ്യയാണ് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പണം കൊടുത്താൽ വ്യാജമായി ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സംവിധാനം വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഏജന്റുമാര് ഓരോ സ്ഥലത്തു കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കോളേജുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഏജൻസികളായ കെൽട്രോണ്, അസാപ്പ് ഇവയുമായി സഹകരിച്ച് നിലവിൽ ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പുകൾ ഒരു ആഡ് ഓൺ കോഴ്സ് പോലെയാണ് കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്റേൺഷിപ്പിന്റെ തൊഴിൽപരമായ ഒരു പരിശീലനം അതിന് പറയാൻ പറ്റില്ല. ഒരു പ്രായോഗിക പരിശീലനം ഈ വഴി കിട്ടുന്നില്ല കുട്ടികൾക്ക്. എന്ന് മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഭാഷാ വിദ്യാർത്ഥികൾക്കൊന്നും ഒരു തൊഴിൽ പരിശീലനത്തിനുള്ള അവസരം കേരളത്തിൽ വളരെ കുറവാണ്. ഇതാണ് ഈ സ്വകാര്യ ഏജൻസികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ ഒരു വരുമാന മാർഗമായി, ഒരു വിപണിയായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് പണം ചെലവഴിക്കാതെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവേണ്ടതുണ്ട്.
0: സ്വകാര്യ മേഖലയെ കൂടാതെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കൂടെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതോടെ ഇന്റേൺഷിപ്പ് എന്നത് കുട്ടികൾക്ക് കൂടുതൽ എളുപ്പമാകും. ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കേരള ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ രാജൻ വർഗീസ്.
3: ഗവേഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലിങ്ക്ഡ് കാര്യങ്ങൾ, ഈ രണ്ട് മേഖലയിലാണ് ഇന്റേൺഷിപ്പിന്റെ സാധ്യതകൾ നിലവിലുള്ളത്. അതിനുവേണ്ടി കെൽട്രോൺ എന്ന സ്ഥാപനത്തിന് ഇന്റേൺഷിപ്പ് പോർട്ടൽ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് കേരള എന്നാണ് അതിന്റെ പേര്. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം കോളേജുകളും ഇത് സംബന്ധിച്ചിട്ടുള്ള മെന്റർമാരുടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കെൽട്രോൺ അതിനാവശ്യമായിട്ടുള്ള പരിശീലനം ഓരോ കോളേജിലും 4-വർഷ ബിരുദ പ്രോഗ്രാമുമായി പങ്കെടുത്തിട്ടുള്ള അധ്യാപകർക്ക് നൽകുന്നുണ്ട്. ഏതാണ്ട് 30,000 ഇന്റേൺഷിപ്പ് അവസരങ്ങൾ

0: ഇപ്പോൾ തന്നെ കെൽട്രോൺ അതിന്റെ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റ് സ്ഥാപനങ്ങളും ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് IHRD, കാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള റൂട്രോണിക്സ്, IHRD, അതുപോലെ തന്നെ ICT അക്കാഡമി, അസാപ്പ്, അങ്ങനെ പൊതു സ്ഥാപനങ്ങളുടെ വലിയ ഒരു നിര തന്നെ സ്കിൽ ഏജൻസികളാണ് ഇവയൊക്കെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിൽ കോളേജിലുമുള്ള 4 വർഷം ബിരുദ പ്രോഗ്രാമിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നമ്മൾ വളരെ ബൃഹത്തായ രീതിയിൽ സംസ്ഥാനത്തെമ്പാടും ലഭ്യമാക്കിയിട്ടുണ്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതലായി ഈ ഇന്റേൺഷിപ്പ് പദ്ധതിയിൽ ബന്ധപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം വളരെ കുറഞ്ഞ ചെലവിൽ ഇന്റേൺഷിപ്പ് നൽകാൻ നമുക്ക് സാധ്യമാകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്. അതോടൊപ്പം തന്നെ ആധുനിക രീതിയിലുള്ള കോഴ്സുകളും മറ്റും ഓഫർ ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളും ഇന്റേൺഷിപ്പിൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് കൌൺസിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളും കോളേജുകളും അതുപോലെ കെൽട്രോണിന്റെ ഇന്റേൺഷിപ്പ് പോർട്ടലും ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമിതമായ ഫീസ് ഈടാക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിനെതിരെയുള്ള എല്ലാ മുൻകരുതലും നമ്മൾ ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വകാര്യ മേഖലയ്ക്കും ഈ മേഖലയിൽ കടന്നു വരാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. പക്ഷെ അവർ നിശ്ചയിക്കുന്ന ഫീസുകൾ വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കണമെന്നൊരു നിർദ്ദേശം നമ്മൾ കെൽട്രോണിന് നൽകിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് നമ്മൾ സമ്മർ ഇന്റേൺഷിപ്പ് എന്നാണ് പറയുന്നത്. അത് UGCയുടെയും മറ്റ് ദേശീയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കരിക്കുലം പദ്ധതിയുടെ ഭാഗമാണ്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മളെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും കോളേജുമായിട്ടൊക്കെ ആലോചിച്ച് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന്റെ അക്കാദമികമായിട്ടുള്ള ആ ഒരു കരുത്ത് ചോർത്തിക്കളയാത്ത രീതിയിലാണ് സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തേണ്ടത്. അതേസമയം തന്നെ റിസർച്ച് സാധ്യതയുള്ള കോളേജുകൾ അതുപോലെ തന്നെ റിസർച്ച് സാധ്യതയുള്ള യൂണിവേഴ്സിറ്റി സെന്ററുകളിലൊക്കെ സർവകലാശാലയ്ക്കും കോളേജുകൾക്കും വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാവുന്നതാണ്. അതാത് കോളേജിൽ വെച്ച് മാത്രം ഇന്റേൺഷിപ്പ് നടക്കുക എന്നുള്ളത് ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ അക്കാദമിക താല്പര്യത്തിന് അനുകൂലമായിരിക്കുമെന്ന് കരുതുന്നില്ല.
1: 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കുമ്പോൾ തൊഴിലധിഷ്ഠിതമായ വലിയ അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുമ്പോൾ തുടക്കത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും പരിഹരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെ തന്നെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടുതന്നെ ഇവ തമ്മിൽ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാവും ഈ മേഖലയിൽ അഭികാമ്യം. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസാ.

ചുറ്റുവട്ടം. ചുറ്റുവട്ടത്തിൽ നഗരത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെക്കുറിച്ച്. കോവൂർ റൂക്സ് ആൻഡ് റൂട്സ് ചെസ് അക്കാദമിയിൽ സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 9 മണിക്ക്. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയം രാജ്യാന്തര സ്വതന്ത്ര ചലച്ചിത്രമേള ഉദ്ഘാടന ചിത്രം എൻ ഔട്ട് ഓഫ് ദ കവൻ 9 മണിക്ക്. ബി എം ഗേൾസ് ഹൈസ്കൂളിൽ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ലോക ഹോമിയോപ്പതി ദിനാചരണം ഉദ്ഘാടനം 10 മണിക്ക്.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 1:35 8:32 എറണാകുളത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇപ്പോൾ 30 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട് ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഇന്നലെ തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും BJP വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് BJP നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമം

മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും PIB അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോ ലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത രണ്ട് ദിവസങ്ങളിൽ നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ CBI കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29 വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു.
ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ

0: രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസെടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 രണ്ട് ഗോളുകൾക്കാണ് ജയം. ഇന്ന് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയെയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആന കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താലെ എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം വിയത്നാം ദേശസ്യ രാഷ്ട്രപതിന ടോലാം ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൗ നേതാരൗ ദ്വൈപാക്ഷിക സംബന്ധേഷു അപി ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിസ്തൃതം ചർച്ചാം കരിഷ്യതഃ. വിയത്നാം ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഹ്യഃ നവദില്യാം സംപ്രാപ്തവാൻ. തേന സഹ വിയത്നാം സർവകാരസ്യ അനേകേഷാം മന്ത്രിണാം വരിഷ്ഠാധികാരിണാം ച ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അസ്തി. സഹൈവ ഏകം പ്രബലം വാണിജ്യ പ്രതിനിധിമണ്ഡലമപി സമൂഹേന സഹ അസ്തി. അസ്മിൻ വർഷേ അപ്രൈല മാസേ വിയത്നാം ദേശസ്യ രാഷ്ട്രപതിരൂപേണ നിർവാചനാനന്തരം രാഷ്ട്രപത്യുഃ ടോലാം വര്യസ്യ ഭാരതസ്യ ഏഷാ പ്രഥമാ രാജകീയ യാത്രാ അസ്തി. ഭാരതസ്യ കർപ്പാസക്ഷേത്രസ്യ ബാധായാഃ നിവാരണായ വികാസേ ന്യൂനതായാഃ സമാധാനായ ഗുണവത്തായാഃ ചിന്തയൈ ച കേന്ദ്രീയ മന്ത്രിമണ്ഡലേന കർപ്പാസ ഉത്പാദകതാ അഭിയാന കപാസകാന്തി ഇത്യസ്യ കൃതേ 675,000 കോടി രൂപ്യകാണി സ്വീകൃതാനി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവഃ അവദത് യത് ഇദം അഭിയാനം സർവകാരസ്യ ഫോം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ ഇതി 5F വിഷയൈഃ സഹ സംരേഖിതമസ്തി. കർപ്പാസസ്യ ഉത്പാദകതാം വർദ്ധയിതും ച കേന്ദ്രിതമസ്തി. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ആപത്കാലീന ഋണ രേഖാ പ്രത്യാഭൂതി യോജന 0.5 അനുമോദിതാ.

0: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ.
1: ഓർമ്മയുടെ അറകളിൽ കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തിരുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവിയും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കുവച്ച ആകാശവാണിയുമായുള്ള അനുഭവങ്ങളാണ്. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഞാൻ ശേഷം പോകുന്നത് തൃശൂർ നിലയത്തിലേക്കാണ്. തൃശൂർ നിലയത്തിൽ പോകുമ്പോൾ ഒരു ഓൺലൈൻ മാഗസിൻ്റെ വാർഷിക പരിപാടി ഉദ്ഘാടന യോഗത്തിലേക്ക് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ യുവ കുറ്റാന്വേഷൻ നോവലിസ്റ്റായി അറിയപ്പെടുന്ന ശ്രീപാർവതി പലരും ഓർക്കുന്നുണ്ടാവും. ഇവിടെ യുവവാണിയുടെ കാഷ്വൽ അനൗൺസറായിരുന്നു ആ സമയത്ത്. ഇപ്പം വലിയ നോവലിസ്റ്റാണ്. ശ്രീപാർവതിയുടെ കണിക്കൊന്ന എന്ന ഓൺലൈൻ മാഗസിൻ്റെ വാർഷികത്തിന് എന്നെയും രാധാലക്ഷ്മി പത്മരാജൻ എന്നെയും ആണ് ക്ഷണിച്ചിരുന്നത്. ഞാൻ തൃശൂർ നിലയത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മകനെ, എന്റെയാണ് ആദ്യത്തെ ശബ്ദം തൃശൂർ നിലയത്തിലെ. 1965 തൃശൂർ നിലയത്തിൽ നിന്ന് ആദ്യം പ്രക്ഷേപണം ചെയ്യപ്പെട്ട ശബ്ദം രാധാലക്ഷ്മി പത്മരാജന്റേതായിരുന്നു. അപ്പോഴാണ് ചരിത്രത്തിലേക്ക് ഉള്ള ഒരു വലിയൊരു കവാടം തുറന്നു കിട്ടി. അപ്പം നമ്മൾ 58 വർഷീയം തൃശൂർ നിലയത്തിൻ്റെ ആഘോഷിച്ചപ്പോൾ തൃശൂർ നിലയവുമായി ബന്ധപ്പെട്ട ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും അഭിമുഖങ്ങളെടുത്തു. ആദ്യത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എ സത്യഭാമ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ അവർ കണ്ടെത്തി. നമ്മൾ കണ്ടെത്തുകയായിരുന്നു, ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലെ സംശയം പറഞ്ഞ സമയത്ത്. അങ്ങനെ തൃശൂർ നിലയത്തിൻ്റെ കാർഷിക പ്രക്ഷേപണത്തിൻ്റെ ചരിത്രം മുഴുവനും ആദ്യകാല അനുഭവങ്ങൾ മുഴുവനും ആ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ തുടർച്ചയായി പ്രക്ഷേപണം ചെയ്തു. അപ്പം രണ്ട് നിലയങ്ങളുടെ വിവരങ്ങൾ കിട്ടി. തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് താരതമ്യേന എഴുതപ്പെട്ട ചില രേഖകളുണ്ട്. കാര്യം കോഴിക്കോട് നിലയത്തുമായി

0: തന്നെ ബന്ധപ്പെട്ട കെ പത്മനാഭൻ നായരുടെയും ജി പി എസ് നായരുടെയും ഓർമ്മക്കുറിപ്പുകളുണ്ട്. പിന്നെ ജി ഭാഗവൻ പിള്ള, അദ്ദേഹം കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജി ഭാഗവൻ പിള്ളയുടെ ഓർമ്മക്കുറിപ്പുകളും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. പത്രങ്ങളിലെ ധാരാളം റൈറ്റപ്പുകൾ തിരുവനന്തപുരം നിലയത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ബാക്കി നിലയങ്ങളുടെ ചരിത്രവും പല കാലത്ത്, അതൊരു ഒന്നൊന്നര വർഷം ഈ പുസ്തക രചനയ്ക്ക് മാത്രമായിട്ട് നീക്കിവെച്ചു. അങ്ങനെയാണ് ശബ്ദരേഖ എന്ന പുസ്തകം. അത് നിലയങ്ങളുടെ ചരിത്രമാണ്. നിലയങ്ങളുടെ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മലയാള പ്രക്ഷേപണത്തിന്, മോസ്കോ റേഡിയോ നിലയത്തിൻ്റെ, ശ്രീലങ്ക പ്രക്ഷേപണത്തിൻ്റെ ഒക്കെ ചരിത്രമുണ്ട്. ഗൾഫ് റേഡിയോയുടെ ചരിത്രമുണ്ട്. ഏറ്റവും അവസാനമുള്ള കമ്മ്യൂണിറ്റി റേഡിയോയുടെ ചരിത്രമുണ്ട്. അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 28 ചരിത്ര സൃഷ്ടാക്കളുടെ റേഡിയോ ജീവിതരേഖയാണ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ശബ്ദ തരംഗം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം പോകുന്നത്. വെച്ച് അതൊരു തുടക്കം മാത്രമാണെന്ന് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. കരുത്, ഇതിനെ പിന്തുടർന്ന് ഇതിലെ ഞാൻ ആദ്യം പറഞ്ഞ പടങ്ങൾ കിട്ടാത്തവരുണ്ട്, രേഖകളിലും വിവരങ്ങളും ലഭ്യമാകാത്തവരുണ്ട്. അതിൻ്റെയൊക്കെ പിന്തുടർച്ചയായിട്ട് ഈ രംഗത്ത് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അത് പൂർണ്ണമാകേണ്ടതുണ്ട്. അതിന് വലിയ ഒരു 8 പതിറ്റാണ്ട് കേരളീയ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മാധ്യമത്തെക്കുറിച്ചാണ് ഏറ്റവും കുറച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്. റേഡിയോയെക്കുറിച്ചാണ് ഏറ്റവും കുറച്ച്, ഒരുപക്ഷെ ടെലിവിഷനെ കുറിച്ച് പോലും പുസ്തകങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങളാണ് ഇതിൽ നിന്ന് പഠനങ്ങൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ വരുമായിരുന്നു. ഇപ്പം റേഡിയോയെക്കുറിച്ചുള്ള ഫീച്ചറുകൾ ആൾക്കാരെക്കുറിച്ച് വന്നിട്ടുണ്ട്, റേഡിയോയെക്കുറിച്ച് കാര്യമായിട്ട് അങ്ങനെ ഫീച്ചറുകളൊന്നും വന്നിട്ടില്ല. ഇനി അത് മിക്കവാറും വരും, വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: എഐയുടെ ഈ കാലത്തും ഈ റേഡിയോയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ്?
0: നമ്മൾ റേഡിയോ കേൾക്കുന്ന എന്തിനാണ്? റേഡിയോ കേൾക്കുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. റേഡിയോ കേൾക്കുന്നതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്, പിന്നെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വിവരങ്ങൾ അറിയാനായിട്ട് മാധ്യമ പ്രളയം ആണുള്ളത്. പക്ഷെ അതിനകത്തും വിശ്വാസ്യത എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട്. വിശ്വാസ്യതയിൽ റേഡിയോയെ വെല്ലാൻ അല്ലെങ്കിൽ റേഡിയോയ്ക്ക് പകരം നിൽക്കാൻ ഒരു മാധ്യമവും മാധ്യമ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ആകാശവാണിയുടെ വിശ്വാസ്യത അചഞ്ചലമായി നിലനിൽക്കുന്നുണ്ട്. നമ്മളൊരു വാർത്ത, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒന്നിൽ ദൂരദർശൻ അല്ലെങ്കിൽ ആകാശവാണി, ആകാശവാണിയിൽ കേൾക്കുന്ന വാർത്ത, കേൾക്കുന്ന കാര്യങ്ങൾ, അതിനുമേൽ അപ്പീലില്ല. ആ വിശ്വാസ്യതയ്ക്ക് എവിടെയും കോട്ടം വന്നിട്ടില്ല. രണ്ടാമത്, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് എല്ലാ നിലയങ്ങളിലും എല്ലാ സ്വകാര്യ സംരംഭങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും ഒക്കെ പൊതുവായി അവർ ചെയ്യുന്ന ധർമ്മമാണ്. പക്ഷെ ഇപ്പോൾ റേഡിയോ നിലനിൽക്കുന്നത് അതൊരു സാന്ത്വന പ്രക്ഷേപണം എന്ന നിലയിലാണ്. ഒരു പേഴ്സണൽ എൻ്റർടൈനർ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. സോഷ്യൽ ലിസണിങ് കഴിഞ്ഞു. പണ്ടൊക്കെ റേഡിയോ ഇല്ലാത്ത സമയത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലത്തിരുന്ന് റേഡിയോ കേൾക്കുന്ന, റേഡിയോ വലിയ കോസ്റ്റ്ലിയാണ്. കാര്യം ഞാനത് റേഡിയോ ചരിത്രം എഴുതാൻ നേരത്ത് വളരെ രസകരമായ ഒരു കാര്യം, പഴയ പത്ര റിപ്പോർട്ടുകൾ, മലയാള മനോരമയുടെ ആർക്കൈവ്സ് ഒക്കെ ഇതിന് വലിയ സഹായം നൽകിയിട്ടുണ്ട്. കാര്യം കേശവദേവിനെയും ജി ശങ്കരക്കുറുപ്പിനെയും സി ജെ തോമസിനെയൊക്കെ നിയമിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിട്ട് കേശവദേവിനെ ആകാശവാണി പിരിച്ചുവിട്ടു. അന്ന് തീരെ പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മിയെ കല്യാണം കഴിച്ചു. അമ്മ കൊടുത്ത പരാതിയിൽ കേശവദേവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേശവദേവിനെ ആകാശവാണി പിരിച്ചുവിട്ടു. ആ പത്രവാർത്തകളൊക്കെ മനോരമയുടെ ആർക്കൈവ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. തിരിച്ച് അപ്പം അങ്ങനെ ആർക്കൈവ്സുകൾ നോക്കുമ്പോഴാണ് 1968 സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് റേഡിയോ വാങ്ങാൻ 850 രൂപ ഗവൺമെൻറ് വായ്പ കൊടുക്കുന്നു. അന്ന് 300 രൂപയൊക്കെയാണ് വലിയ ഉദ്യോഗസ്ഥം പറഞ്ഞ ശമ്പളം. പിന്നെ രാജീവ് ഗാന്ധി ഗവൺമെൻറ് കാലത്താണ് റേഡിയോ ലൈസൻസ് തന്നെ അവസാനിപ്പിക്കുന്നത്. ഞാനൊക്കെ പോയി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ലൈസൻസ് ഫീ അടച്ചിട്ടുണ്ട്, ഇങ്ങനെ സീല് വെച്ചിട്ട് തരും. അങ്ങനെ ഒരു കാലം നമുക്കുണ്ട് തിരിച്ച്. അപ്പം ഈ റേഡിയോയുടെ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള റേഡിയോ അന്ന് ആൾക്കാരിരുന്ന് വീട്ടിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ആൾക്കാർ വന്നിരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യും. അത് മാറിയിട്ട് ട്രാൻസിസ്റ്റർ വന്നതിനുകൂടിയാണ് ഒരു പേഴ്സണൽ എൻ്റർടൈൻ, എല്ലാവർക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ റേഡിയോ കേൾക്കാം. അപ്പം കമ്മ്യൂണിറ്റി ലിസണിങ് മാറി, വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ മുറികളിലേക്ക്, കോർണറുകളിലേക്ക് റേഡിയോ മാറ്റപ്പെട്ടു. വീട്ടിൽ തന്നെ ഒരു പൊതു ലിസണിങ് ഇല്ലാതായി, പേഴ്സണൽ ലിസണിങ് ആരംഭിച്ചു. ഇപ്പോൾ അത് ചെയ്യുന്നത് പാർശ്വവൽക്കൃതരായ പ്രത്യേക ജനവിഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2020 ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഉള്ള ഒരു ജനസമൂഹം കേരളത്തിലാവും. ഇപ്പം തന്നെ 20% മേൽ മുതിർന്ന പൗരന്മാരുണ്ട്. വീട്ടിലാരുമില്ല, ഒറ്റയ്ക്കായിരിക്കും. ചിലപ്പോൾ ഒന്നിൽ ഭാര്യ മാത്രമേ ഉണ്ടാവുള്ളൂ, ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവർ പ്രായമായ ദമ്പതിമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് കമ്മ്യൂണിക്കേഷൻ, പുറത്ത് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചില കുടിയേറിയവരായിരിക്കാം തിരിച്ച്. അപ്പം സാമൂഹ്യ ബന്ധങ്ങൾ കുറവായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് അവരെ സാന്ത്വനിപ്പിക്കാൻ, സാന്ത്വന പ്രക്ഷേപണമാണ് റേഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഇനി ശരിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അവരെ സാന്ത്വനിപ്പിക്കുക. ഫോണിൻ പ്രോഗ്രാം പോലെയുള്ള പരിപാടികളുടെ പുതിയ മേഖല അതാണ്. സത്യം പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരിങ്ങനെ പോകുന്ന ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കുന്ന ഒരു സമൂഹമല്ല ശരിയായിട്ടും. അതിങ്ങനെ ക്യാഷ്വലായിട്ട് അവരൊക്കെ വിളിച്ചില്ല ആഹാ ലോഹിയൊക്കെ പറയെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടത് സത്യം പറഞ്ഞാൽ ഈ സീനിയർ സിറ്റിസണാണ്. അവർക്ക് സംസാരിക്കണം എന്നുള്ളതാണ്. ഈ ടോക്കിംഗ് റൂംസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെയുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ചുമ്മാ പോയി ചായ കുടിച്ചിട്ട്, പണ്ട് ഇന്ത്യൻ കോഫി ഹൗസുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് ഒരു ചായ ഓർഡർ ചെയ്തിട്ട് വന്നവരിരിക്കാം എന്നുള്ളതായിരുന്നു. അതേപോലെ റേഡിയോ

അല്ലെ ഫോണിൻ പ്രോഗ്രാമിൽ നിങ്ങൾ പ്രായമായ ആൾക്കാരോട് സംസാരിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കാം. പാട്ട് നമ്മൾ എല്ലാത്തിലും കേൾപ്പിക്കുന്നുണ്ട്. സംസാരിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അവർക്ക് അവരുടേതായിട്ടുള്ള ലോകമുണ്ട്, സംസാരിക്കാൻ ആരുമില്ല. നമ്മളിപ്പം പണ്ട് ഈ റിട്ടയർഡ് പട്ടാളക്കാരെ കുറിച്ചും ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും പറയും, റിട്ടയർ ചെയ്ത ഒരാൾ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഓടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഡിമെൻഷ്യക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതൊരു അത് പറ്റുന്നത് നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള മാടി നിങ്ങൾ പോയിട്ട് നിങ്ങൾ പിന്നെ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ പത്രാധിപരായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. നിങ്ങൾക്കൊരു ടെലിവിഷൻ ചാനലിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സംസാരിക്കുക. അത് നിങ്ങളുടെ നെയ്ബർഹുഡ് മീഡിയം എന്ന് പറയുന്ന അയൽവക്കത്തെ മാധ്യമം എല്ലാ കമ്മ്യൂണിറ്റിയിലും, അതിപ്പം ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ഓൾ ഓവർ ദ

0: ആലങ്കാരികമായി പറയുന്നതല്ല. ഇന്റിമേറ്റ് മീഡിയം എല്ലാ ജനസമൂഹങ്ങളിലും റേഡിയോ ആണ്. അതായത് ആകാശവാണിക്കുള്ള പോലെ തന്നെ വിശ്വാസ്യത ഇതേപോലെ ബാക്കി ജനസമൂഹങ്ങളിൽ റേഡിയോയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കില്ല, അവിടെ വെച്ചാൽ കിട്ടും, ഇവിടെ വെച്ചാൽ കിട്ടും, എല്ലാം കിട്ടും, പിന്നെ റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോ അവർ കവർ ചെയ്യാത്ത മേഖല ഇതാണ്. ഈ മേഖല കവർ ചെയ്യുക എന്നുള്ളതാണ് റേഡിയോയുടെ ഇനി വരുന്ന കാലത്തെ ഭാവി. അത് AI ഒന്നും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. AIക്ക് വികാരങ്ങളില്ല. AIക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷിക വികാരങ്ങളില്ല. സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച് AIക്ക് അറിയില്ല. ഇതിന് ശേഷം അതിന് മുമ്പ് തന്നെ 2021 മുതൽ ക്ലബ് ഹൗസ് മീഡിയ റൂം എന്ന് പറഞ്ഞ ഓഡിയോയുടെ പുതിയ ഒരു മാധ്യമമായ ക്ലബ് ഹൗസിൽ നിരന്തരം പരമ്പരകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം മാധ്യമം സംബന്ധിയായ വിഷയങ്ങളായിരുന്നു തിരിച്ചുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പര ഹായ് AI ഉണ്ടാകത്തുള്ളൂ. അന്ന് മാത്രമേ AI പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങൾ എന്ത് ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു ടെക്നോളജി അനുസരിച്ചും AIയുടെ ഒരു സ്റ്റേജിലും അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് സംസാരിക്കുന്ന AI ആണെന്ന് ബോധ്യപ്പെടും. സ്ക്രീൻ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ഒരാൾ അതാണ്. അത് അതിന് ഒരു തീരെ തന്നെ അതിനകത്ത് 50s അവതരിപ്പിച്ചിട്ടുണ്ട് തിരിച്ച്. അപ്പോൾ ആ വികാരം കൊടുക്കാൻ ഒരു സംഭവം തന്നെ നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പ്രക്ഷേപണത്തിൽ ഇപ്പോൾ നമ്മളൊരു സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ PRD അല്ലെങ്കിൽ സെൻട്രൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ PAB അത് സൈറ്റിലിടും. നിങ്ങൾക്ക് കേരളത്തെ സംബന്ധിച്ച എന്താണ് ഇതിനകത്തുള്ളത് എന്ന് അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1.5 മിനിറ്റിനുള്ളിൽ ഈ കേരളത്തെ സംബന്ധിച്ച വിവരം മൊത്തം നിങ്ങൾക്ക് കിട്ടും. ഡേറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് തന്നെ AI വായിച്ചു തരും. ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? AIയുടെ ശബ്ദത്തിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ ശബ്ദം നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്, പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റും. പക്ഷേ നമുക്ക് ഇന്റിമസിയാണ് വേണ്ടത്.
1: ഇനിയും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പം ഏതായാലും ഒരുപാട് മേഖലകളിൽ അറിവുകൾ ശ്രോതാക്കളിൽ എത്തിച്ചതിനും നമ്മുടെ കോഴിക്കോട് ആകാശവാണിയിൽ അന്നത്തെ ഓർമ്മകളൊക്കെ അയവിറക്കിയതിനും ഒക്കെ വളരെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നതിൽ
0: വളരെ സന്തോഷം.
1: നമസ്കാരം.
2: പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ പങ്കെടുത്ത പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.
3: പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര, ഓർമ്മയുടെ അറകൾ.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം.
1: വേനൽക്കാലത്ത് സൺസ്ക്രീനുകളും ചൂടുകുരു പൗഡറുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് നടക്കാവ് പ്രവർത്തിക്കുന്ന റിവൈവ് സ്കിൻ ക്ലിനിക്കിന്റെ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബിഷ്റുൽ ഹാഫി.
2: സോറി സാർ, ചൂടുകുരു, മിലിയറി റാഷ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പലപ്പോഴും പരസ്യത്തിൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്, ഈ ചൂടുകുരുവിന് പൗഡേഴ്സ് പ്രത്യേകിച്ച്. എനിക്ക് ചോദിക്കാനുള്ളത്, ചെറിയ കുട്ടികൾക്കടക്കം നമ്മൾ പൗഡർ കൊട്ടിയിടാറാണ് കുളിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അത് ഈ ചൂടുകുരുവിന് പൗഡർ ഒരു പ്രതിവിധിയാണോ?
3: ചില സൂത്തനിങ് കണ്ടന്റ് ഉള്ള പൗഡറുകൾ ഒബ്വിയസ്ലി അതിന് എഫക്റ്റീവാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വലിയ രീതിയിൽ ഇടുമ്പോഴുള്ള കുഴപ്പം, പല കുട്ടികളും ഇപ്പം ആസ്മാറ്റിക്കും അല്ലെങ്കിൽ അലർജിക്കും അറ്റോപ്പിക്കും ഒക്കെയാണ്. അപ്പം നമ്മളിന്ന് ഇങ്ങനെ കുട്ടി ഇടുമ്പോൾ അത് ആ എയറോസോളിലേക്ക് പോയിട്ട് അത് ആ കുട്ടി ശ്വസിച്ചിട്ട് അത് അവരുടെ വേറെ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതർവൈസ് നമ്മുടെ നല്ല ബ്രാൻഡുകളായിട്ടുള്ള സംഗതികൾ അത് കിട്ടുകയാണെങ്കിൽ അത് സ്വെറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കായിട്ട് ബോഡിയെ കൂളാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
2: അപ്പോൾ നമ്മൾ പ്രതിവിധി എന്നോണം ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഈ ഏറ്റവും പീക്കായിട്ടുള്ള ഈ നട്ടുച്ച സമയം എന്ന് പറഞ്ഞ സമയത്ത് മാക്സിമം ഈ സൺ എക്സ്പോഷർ ഒഴിവാക്കുക. രണ്ടാമത്തത്, ഒരു ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലാണല്ലോ കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ കുറയ്ക്കുക. പക്ഷെ തിന്നായിട്ടുള്ള ക്ലോത്ത്, എയറണ്ടറുള്ള ക്ലോത്ത് അങ്ങനെയൊക്കെ ആക്കുമ്പോൾ പിന്നെ മറ്റുള്ള ഈ വിയർപ്പിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതെല്ലാം എക്സ്പോസ്ഡ് ആവുന്ന ഏരിയകളാണെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീന് പിന്നെ ഒന്ന് ഇതൊക്കെ ഒരു കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആകുമ്പോൾ ആളുകൾ ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുകയുള്ളൂ, കുറച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ഫേസ് അപ്ലൈ ചെയ്യുക.

0: അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വരില്ല. അത് കറക്റ്റ് ഒരു നമ്മളൊരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറയും. ഈ ഒരു ഫിംഗർ ടിപ്പിൻ്റെ ഏരിയ എടുത്തിട്ട് ഒരു ഫിംഗർ ടിപ്പ് ഒരു കവിളിൽ, മറ്റ് വേറെ കവിളിൽ നെറ്റിയിൽ, അങ്ങനെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ അത് പലപ്പോഴും നമുക്കത് അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി അല്ലാതെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്.
1: നമ്മളൊരു ഫിംഗർ ടിപ്പ് ഫുള്ളായിട്ട്
0: ഒറ്റെടുത്തിട്ടെല്ലാം യൂസ് ചെയ്യാതെ, അത് മുഖത്ത് മാത്രമല്ല കയ്യിലും എല്ലാം കൂടി അത് മാത്രം യൂസ് ചെയ്യും. ശരിക്കും അങ്ങനെ യൂസ് ചെയ്തിട്ട് അതോടൊപ്പം ചെവി, കഴുത്ത്, ഈ വി ഏരിയ ഓഫ് നമ്മളെ ഡ്രസ്സ് ഇടുമ്പോൾ വി ഏരിയ, അതുപോലെ കയ്യിലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ, ഇത്ര ഏരിയകളിൽ അത് ശരിക്കും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതി ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് സൺസ്ക്രീനിലേക്ക് പോവാതെ നമ്മളെ ബജറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീനിലേക്ക് പോകുന്നത് നല്ലത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് SPF എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ. ഈ സൺസ്ക്രീൻ തേച്ച ഒരാൾക്ക് തേക്കാത്ത ഒരാളും കാട്ടി എത്രത്തോളം സൺ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നൊരു സംഗതിയാണ് SPF. അത് ഒരു 50+ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വേണ്ടതുണ്ട്. അതുതന്നെ ഒരു തരത്തിൽ ഈ കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഒരു റെഗുലേറ്ററി കമ്മിറ്റിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SPF ഒരു ഇപ്പം 80 ക്ലെയിം ചെയ്തിട്ട് 50 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിലൊക്കെ ഒരു കുറേ എക്കണോമിക് തിങ്സ് ഉണ്ട്, ഒരു ലാഭ ഇത് കണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ റെക്കമെൻഡ് ചെയ്യാറുള്ളത് മെഡിക്കൽ ബ്രാൻഡുകളാണ്. അതിന് ചിലപ്പോൾ കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ അത്ര എലഗൻസ് ചിലപ്പം ഉണ്ടാവില്ല, പക്ഷെ പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് ഇതിന് കിട്ടാറുണ്ട്. പക്ഷേ അതിൽ തന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു UVB ലൈറ്റാണ് ഇതിന് സൺബേൺ ഉണ്ടാക്കുന്നത്. മിക്കവാറും സൺസ്ക്രീൻസ് UVA പ്രൊട്ടക്ഷൻ ഉള്ളതാവും. അപ്പം ബ്രോഡ് സ്പെക്ട്രം മേടിക്കേണ്ടി വരും. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൽ UVB വരും, ചില ഇൻഫ്രാറെഡ്, ബ്ലൂ ലൈറ്റ്, അങ്ങനെ പലതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻസ് മേടിക്കണം. കാരണം ഇപ്പം നന്നായിട്ട് വേർക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേർത്താൽ അപ്പം തന്നെ അത് ഒലിച്ചു പോകും. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ അതവിടെ നിൽക്കും. പക്ഷേ അഗെയിൻ അത് കോസ്മെറ്റിക് എലഗൻസ് ചിലപ്പം ഉണ്ടാവണമെന്നില്ല, വൈറ്റ് കാസ്റ്റ് കൂടുതലുള്ളതായിരിക്കും.
1: വേനൽക്കാലത്ത് സൺസ്ക്രീനുകളും ചൂടുകുരു പൗഡറുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിഷ്റുൾ ഹാഫി. ഈ പ്രഭാഷണം തുടർന്നു കേൾക്കാം നാളെ ആരോഗ്യം അമൂല്യത്തിൽ.

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നവോദയ സ്കൂളുകളിൽ അധ്യാപക ഒഴിവ്. നവോദയ വിദ്യാലയ സമിതി ഹൈദരാബാദ് റീജിയൻ കീഴിലുള്ള കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നവോദയ വിദ്യാലയങ്ങളിലേക്ക് അധ്യാപകരാവാൻ അവസരം. മെയ് 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹിന്ദി. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഇംഗ്ലീഷ്, SC/ST, ഹിന്ദി ആൻഡ് റീജിയണൽ ലാംഗ്വേജ്. മെയ് 6 പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്തമാറ്റിക്സ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, സയൻസ്, മാത്തമാറ്റിക്സ്. മെയ് 7 പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, കമ്പ്യൂട്ടർ സയൻസ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ആർട്സ്, മ്യൂസിക്, കമ്പ്യൂട്ടർ സയൻസ്. വാക്ക് ഇൻ. മേൽ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 അഭിമുഖം നടത്തിയാവും തിരഞ്ഞെടുക്കുക. യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷിപ്പെടുത്തിയ പകർപ്പുകളും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം രാവിലെ 9:30 ഹാജരാകണം. സ്ഥലം ജവഹർ നവോദയ വിദ്യാലയം, നേര്യമംഗലം PO, കോതമംഗലം, എറണാകുളം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ hydrabad.gov.in/nvs/ro/hyderabad/en എന്ന വെബ്സൈറ്റ് കാണുക. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 1865 അപ്രന്റിസ് ഒഴിവ്. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി 1865 ഒഴിവുകളുണ്ട്. ഇതിൽ 39 ഒഴിവ് കേരളത്തിലാണ്. വിദ്യാഭ്യാസ യോഗ്യത, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ ബിരുദമാണ് യോഗ്യത. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ www.unionbankofindia.in/apprentice

0: bank.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19 മെയ്. RLDA 40 സൈറ്റ് എഞ്ചിനീയർ ഒഴിവ്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സൈറ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ പ്രൊജക്ടുകളിലായി 40 ഒഴിവുകളുണ്ട്. ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണെങ്കിലും നീട്ടിയേക്കാം. തിരഞ്ഞെടുപ്പ് അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുക്കുക. യോഗ്യത 55% മാർക്കോടെ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BE, BTECും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. വിശദവിവരങ്ങൾക്ക് https://rlda.in indianrailways.gov.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 22 മെയ്. സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ 22 അധ്യാപക ഒഴിവ്. മണിപ്പൂരിലെ ഇംഫാലിലുള്ള സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ 3, അസോസിയേറ്റ് 13, അസിസ്റ്റന്റ് പ്രൊഫസർ 6, വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. അപേക്ഷാ ഫീസ്: വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 1000 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി 10 മെയ്. വിശദവിവരങ്ങൾക്ക് https://cau.ac.in എന്ന വെബ്സൈറ്റ് കാണുക. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി അടുത്ത ചൊവ്വ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ 1 വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപര്യമുള്ളവർ 20 മെയ്ക്കകം അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0484242227. കാലിക്കറ്റ് സർവകലാശാല സ്പോർട്സ് NCC പങ്കാളിത്തം കാരണം 4ാം സെമസ്റ്റർ BA, BSc, BCA April 2025 റെഗുലർ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്കുള്ള പ്രത്യേക പരീക്ഷ ഈ മാസം 11 മുതൽ സർവകലാശാല ക്യാമ്പസിലെ ടാഗോർ നികേതൻ ഹാളിൽ നടക്കും. ടൈം ടേബിൾ വെബ്സൈറ്റിൽ. IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാക്കുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജുമായി ബന്ധപ്പെടണം.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
0: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ഈ നിലയത്തിൽ ഇന്ന് കാലത്ത് 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. ഇന്നത്തെ ഗാനം കേൾക്കാം 7:45, 7:50 രാഗപരാഗം.

ഏഴ് 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫേയെ തുടർന്നും 9 സുവർണ മലരുകളെ തുടർന്നും ലളിത ഗാനങ്ങൾ കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ആകാശവാണി.
0: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക

0: ചർച്ചകൾ ഊർജിതമാക്കി യു ഡി എഫ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ ടി വി കെ സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് ബിജെപി. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്നാടിപ്പേട്ട എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി ബി ജെ പി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം എൽ എ മാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേടിയ വിജയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की एमएसपी थी 1800 रुपए क्विंटल और मार्केट प्राइस थी 1200 रुपए क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 रुपए क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45,000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന്

0: ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് SMC യുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: ഗായകൻ കമുകറ പുരുഷോത്തമൻ സംഗീതം നൽകിയ ഒരു ഗ്രാമഫോൺ ഗാനം. പാടിയത് N. ശ്രീരാമൻ നായർ. ഗാനരചന APR.

0: ഗായകൻ കമുകറ പുരുഷോത്തമൻ സംഗീതം നൽകിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പാടിയത് എൻ ശ്രീരാമൻ നായർ, ഗാനരചന എ പി ഗോപാലൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ആകാശവാണി കോഴിക്കോട്.
3: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
4: പിറ്റേന്ന് രാവിലെ അച്ചമ്പിയുടെ തറവാട്ടു വീടിന് മുന്നിൽ ആകാശത്തെ മറയ്ക്കാനെന്ന പോലെ വളർന്ന ആഞ്ഞിലിമരം നോക്കി ഉണ്ണിച്ചക്കൻ നിൽക്കുമ്പോൾ കിഴക്കേ വീട്ടിൽ നിന്ന് അച്ചമ്പിയുടെ അനിയൻ കൊർണേലി വന്നു. എന്താണ് ഈ വീട് അടച്ചുപൂട്ടിയത്? ഇവിടുള്ളവരൊക്കെ എവിടെയാ? പറയാൻ പാടില്ലാത്തതൊന്നും തുളുമ്പിപ്പോകാതിരിക്കാൻ ജാഗ്രതയോടെ കൊർണേലി സംസാരിക്കാൻ തുടങ്ങി. ഈ സ്ഥലം ശരിയല്ലാത്തോണ്ട് ചേട്ടന്റെ മോൻ സേവിയും ഭാര്യയും വീടടച്ചുപൂട്ടി ഹൈറേഞ്ചിലേക്ക് പോയി. എന്താണ് ഈ സ്ഥലത്തിന്റെ ശരികേട് എന്ന ചോദ്യത്തിന് പിന്നാലെ ഉണ്ണിച്ചക്കൻ ആഞ്ഞിലി മരത്തിലേക്കും അതിന്റെ ചുറ്റുമുള്ള തറയിലേക്കും നോക്കുന്നത് കണ്ടപ്പോൾ കൊർണേലി പരാക്രമത്തോടെ പറയാൻ തുടങ്ങി. സേവിയുടെ മോന്റെ മരണം പെട്ടെന്നായിരുന്നേ, അത് താങ്ങാൻ അവനും കർമ്മലിക്കും പറ്റിയില്ല. എങ്ങനാ മരിച്ചേ? ചെറിയ കൊച്ചാ, എന്താ പറ്റിയതെന്നറിയില്ല. ഒരു ദിവസം ബോധം കെട്ടു വീണു, പിന്നെ കിടപ്പിലായി. രോഗമെന്താണെന്ന് കണ്ടുപിടിച്ചില്ല. അതിനു മുമ്പേ സേവിയറിന്റെ അമ്മ മരിച്ചില്ലേ? അത്... ആ ഒരൊറ്റ വാക്ക് നീട്ടാവുന്നിടത്തോളം കൊർണേലി നീട്ടിക്കൊണ്ടുപോയി. അന്നംകുട്ടി താത്തി എങ്ങനെ മരിച്ചത്? അത് ഒരപകടം. തലയിൽ വലിയ വിളക്ക് വന്ന് വീണ് പള്ളിയിലൊരു തള്ള ചത്ത്. അത് കണ്ട ചേട്ടത്തിക്ക് ഷോക്കായി. എവിടെ വച്ച്? പള്ളി വച്ച്. അത് പറയാമോ എന്ന് അയാൾ മൂന്നു വട്ടം ആലോചിച്ചുവെങ്കിലും മൂന്നാം വട്ടം അയാളുടെ നാവിൽ നിന്നത് പുറത്തു ചാടിപ്പോയി. അതോടെ തന്റെ പിടിവിട്ട് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട കൊർണേലി ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തു. പിന്നെയാണ് മരിച്ചത്. എല്ലാം കൈവിട്ടുപോയെന്ന തീർച്ചയോടെ പതുക്കെ പിൻവലിയാൻ തുടങ്ങിയപ്പോൾ ഉണ്ണിച്ചക്കനയാളെ പിടിച്ചു നിർത്തി. അല്ല, സേവിയറിന്റെ കൊച്ചും പള്ളിയിൽ വെച്ചല്ലേ മരിച്ചത്? അല്ല, അവിടെ വെച്ച് ബോധം കെട്ട് വീണെന്നേയുള്ളൂ. മരിച്ചത് പിന്നെയാണ്. ചേട്ടത്തിയും അതെ. എനിക്കിത്തിരി തിരക്കുണ്ട്. ആയിക്കോട്ടെ എന്ന് കേട്ടതും ആശ്വാസത്തോടെ കൊർണയിൽ തിരക്കിട്ട് പോകുമ്പോൾ അക്കാലത്തെ പള്ളി നാടകങ്ങളിലെ പോലീസുകാരെ അനുകരിച്ച് പിന്നിൽ നിന്ന് ഉണ്ണിച്ചക്കൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഈ ആഞ്ഞിലിത്തറയിലായിരുന്നില്ലേ അച്ചമ്പിയും കുഞ്ഞുമാക്കോതയും കൂടി കാപ്പിരി സേവ നടത്തിയത്?
5: എന്ത്? എനിക്കതൊന്നും അറിയാൻ പാടില്ല.
4: വാചകം പൂർത്തിയാക്കും മുമ്പേ കൊർണേലി വായു പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഉണ്ണിച്ചക്കൻ കാപ്പിരിത്തറയും ആഞ്ഞിലിമരവും പരിശോധിക്കാൻ തുടങ്ങിയിരുന്നു. പള്ളിയിലെ കൊച്ചച്ഛൻ സി ഐ ബെഞ്ചമിനേക്കാളും കടുത്ത യുക്തിവാദിയായിരുന്നു. അന്നംകുട്ടിത്താത്തി മരിച്ചതിനു മുന്നിൽ ഒരു ദുരൂഹതയുമില്ല. പള്ളിയിൽ അറ്റകുറ്റപ്പണി നടക്കിയിരുന്നു. പഴക്കം ചെന്ന ശരറാന്തലിന് കീഴെ കൂടെ നടക്കാതിരിക്കാൻ കയറുകെട്ടി ബോർഡും വച്ചിരുന്നു. അതൊക്കെ തട്ടി നീക്കിയിട്ടാണ് പ്ലമേനത്താത്തി എന്ന ചേട്ടത്തി പോയത്. ശകലൻ ഒസുള്ള ആളായിരുന്നേ. ആ കാഴ്ച കണ്ടതും അന്നംകുട്ടിത്താത്തി ബോധം കെട്ടു വീണു. ആ ഷോക്കിൽ കുറച്ചുകാലം കിടന്നിട്ടാണ് അവര് മരിച്ചത്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നും ഇല്ലെന്നേ. പിന്നെ ആ കൊച്ചിന്റെ മരണം. അവന് മാരകമായ എന്തോ ഒരു അസുഖമുണ്ടായിരുന്നു. സേവിയറും ഭാര്യ കാർമലിയും കുട്ടിക്ക് വേണ്ട ചികിത്സ കൊടുത്തിരുന്നില്ലെന്നാ കേട്ടത്. പക്ഷെ അതൊന്നും പള്ളിയുടെ തലയിൽ വെച്ച് കെട്ടരുത്. കൊച്ചച്ഛനോട് സംസാരിച്ച സമയം പാഴാണെന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും ഒരു മണിക്കൂറോളം അവിടെ ചെലവഴിച്ചിട്ടാണ് ഉണ്ണിച്ചക്കം പോയത്. യുക്തിയുടെ കരിങ്കൽ ഭിത്തിയാൽ തടവിലാക്കപ്പെട്ട താങ്കൾ എങ്ങനെയാണ് ദൈവത്തിനെയും പിശാചിനെയും കുറിച്ച് ഭക്തരോട് സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് വിരസമായൊരു ചിരി മാത്രമായിരുന്നു മറുപടി. ഇത്രയ്ക്കധികം യുക്തി പ്രവർത്തിക്കുന്ന ഈ ലോകത്ത് തന്റെ നിലനിൽപ്പ് അസാധ്യമായിരിക്കുമെന്ന് മാത്രമല്ല, ഏറെ വൈകാതെ ഉണ്ണിച്ചക്കനെന്ന മനുഷ്യൻ ജീവിതത്തിലില്ലാത്ത വെറും ഭാവന മാത്രമായി ആളുകൾ കാണാൻ തുടങ്ങുമെന്നും അയാൾ ഭയപ്പെട്ടു.

നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: പ്രശസ്തമായ ഒരു യുഗ്മഗാനത്തിലെ സ്ത്രീ ശബ്ദ സാന്നിധ്യമായിട്ടാകും പഴയകാല പാട്ടുകാരി മച്ചാട്ട് വാസന്തി എളുപ്പത്തിൽ തിരിച്ചറിയപ്പെടുക. ഓളവും തീരവും എന്ന ചിത്രത്തിലെ ആ യുഗ്മഗാനത്തെ ഒരിക്കൽ ആ ഗായിക ഓർത്തെടുത്തത് ഇങ്ങനെ.

എപ്പോഴും ആ പാട്ട് തന്നെയാ സ്റ്റേജിൽ പോയാൽ എല്ലാവരും പാടാൻ വേണ്ടി പറയുന്നത്. ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന തന്നെ ഒരു ഭയങ്കര രസമാണ്. ദാസേട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേന്നാണ് ഈ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പം ബാബുക്ക് എങ്ങനെ ട്യൂണ് പറഞ്ഞു തരുമായിരുന്നോ? അപ്പം ട്യൂൺ പഠിപ്പിക്കുമ്പോൾ ഹമ്മിങ് ഒന്നും ദാസേട്ടന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നാളെയല്ലേ കല്യാണം. അപ്പം ബാബുക്ക് ചോദിച്ചു, എന്താ ദാസേ നാളെ കല്യാണം ആയതുകൊണ്ടാണോ ട്യൂണൊന്നും തലേ കയറാത്തത് എന്നിങ്ങനെ ചോദിച്ചു. ദാസേട്ടൻ ചിരിച്ചു. പിന്നെ ആ റെക്കോർഡിങ് സമയത്തൊരു ഭയങ്കര സംഭവം ഉണ്ടായി. ഞാൻ ഈ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്നതിനെ കൊണ്ട് കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ പാടാറ്. അപ്പോൾ സംഭവിച്ചത് റിഹേഴ്സലൊന്നും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ റെക്കോർഡിങ്ങിന് ചെയ്തു. പക്ഷെ ഞാൻ ചെയ്തത് നല്ല ഭംഗിയാവും ചെയ്ത്. റെക്കോർഡിങ് ചെയ്യുമ്പോൾ എഞ്ചിനീയർ പറയുന്നുണ്ട്, വെരി ഗുഡ് ആയിട്ടുണ്ട് പോട്ടെ, അതിങ്ങനെ റെക്കോർഡിങ് നടക്കട്ടെ എന്ന്. അതെന്താച്ചാൽ അതിൽ പിന്നെ നീ എൻ്റെ കൽബിൽ വന്ന് ചിരിച്ചു നിൽക്കുന്നു പാടും ദാസേട്ടൻ.

0: അപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിച്ചു, ഞാൻ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ ഓർത്ത് ചിരിച്ചു. ഏതാ റോൾ അഭിനയിക്കുന്ന ഉഷാനന്ദിനി, ഞാനതിലങ്ങ് കുണിങ്ങി ചിരിച്ചുപോയി. ആ കുട്ടി ചിരിക്കുന്ന അതേ ഇത് ഭാവനയിൽ കണ്ടിട്ട് ചിരിച്ചു. റെക്കോർഡിങ് കഴിഞ്ഞപ്പം ബാവുക്ക് ഓടി വരിക, ഞാൻ ശരിക്കും നിന്ന് വിറയ്ക്കുകയാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്തു പോയോ എന്താന്നില്ല, പാട്ടിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ ചിരിക്കുകയും ചെയ്ത് നന്നായിട്ട് പാടുകയും ചെയ്ത് ഓടി വന്നപ്പോൾ ഞാൻ പേടിച്ചു. അപ്പം ബാവുക്ക് ഓടി വന്ന് എന്നെ കെട്ടി പിടിച്ച് എൻ്റെ നെറിവിലൊരു ഉമ്മൻ തരിയത്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് നീ അത് പാടിക്കഴിഞ്ഞു മോളെ. അതൊരു ഭയങ്കര ഒരു അനുഭവമല്ലേ നമുക്ക്. വാക്കന്റെ കാലി തൊട്ട് ഞാൻ നിറയിൽ വെച്ചു.
1: ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഇന്നത്തെ രാഗം ദർബാരി കാനഡയായാലോ. പേര് കേൾക്കുമ്പോൾ കാനഡ രാഗവുമായി എന്തോ സാമ്യമുണ്ട് എന്ന് തോന്നുന്നില്ലേ? സാമ്യമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ കാനഡയുമായി അത്ര അധികം സാമ്യമില്ലാത്ത ഒരു രാഗമാണ് ദർബാരി.

പലപ്പോഴും പേരിൻ്റെ ഈ സാമ്യം വച്ചിട്ട് ദർബാരി കാനഡയും കാനഡയും തമ്മിൽ മിശ്രണം ചെയ്ത് ഒരുതരം മിശ്ര കാനഡ എന്നൊക്കെ വിളിക്കാവുന്ന, അല്ലെങ്കിൽ മിശ്ര ദർബാരി കാനഡ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു രാഗം ചലച്ചിത്ര ഗാനങ്ങളിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പഗാമരിസ എന്ന വക്രപ്രയോഗമാണ് സാമ്യമുള്ളത്. പക്ഷേ കാനഡ പാടുമ്പോൾ പഗാമരിസ എന്നോ പഗാമരിസ എന്നോ മാത്രമേ പാടൂ. എന്നാൽ ദർബാരി കാനഡ ആവട്ടെ എന്ന് പാടുമ്പോഴേ ദർബാരി കാനഡയുടെ ഭാവം വരും. ഹിന്ദുസ്ഥാനിയിൽ ഈ പ്രയോഗത്തിൻ്റെ പേര് കാനഡ അംഗെന്നാണ്. ദർബാരി കാനഡ രാഗം അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഒരു ലെജൻഡറി കോമ്പോസിഷൻ നമുക്കിന്ന് കേൾക്കാം.

0: കൃഷിദീപം.
1: മണ്ണ് പരിശോധന ചെയ്യുന്നതിലൂടെ മൂലകങ്ങളുടെ കൃത്യമായ അളവും ഓരോ വിളയ്ക്ക് ആവശ്യമായ വളങ്ങളുടെ കണക്കും ലഭ്യമാകുന്നു. മണ്ണ് പരിശോധനാ നിർദ്ദേശപ്രകാരം വളം ചെയ്യുന്നത് വിളകളുടെയും മണ്ണിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തും. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിന് ജൈവരാസവളങ്ങളുടെ ഉപയോഗത്തിന് രണ്ടാഴ്ച മുമ്പ് കുമ്മായമോ ഡോളമൈറ്റോ നൽകേണ്ടത് നമ്മുടെ കാലാവസ്ഥയിൽ അനിവാര്യമാണ്. ജൈവവളങ്ങളായ കാലിവളം, കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ എന്നിവ അടിവളമായി കൃഷിയിൽ ഉൾപ്പെടുത്തണം. പത്രപോഷണങ്ങൾ വഴി രാവിലെ സമയങ്ങളിൽ 19-19-19 എന്ന വളം 1 ലിറ്റർ എന്ന നിരക്കിൽ എല്ലാ വിളകൾക്കും നൽകാം. സമ്പൂർണ്ണ അയർ പോലെയുള്ള സൂക്ഷ്മ മൂലക മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. ജീവാണുവളങ്ങളായ അസോസ്പെറില്ലം, നെല്ല്, പച്ചക്കറി എന്നിവയ്ക്കും അസക്ടോബാക്ടർ വാഴയ്ക്കും റൈസോബിയം പയറിനും അസോള വിളയാനുസൃതവും നൽകണം. സംയോജിത വളപ്രയോഗത്തിലൂടെ 50% രാസവളവും 25% വീതം ജീവാണുവളങ്ങളും ജൈവവളങ്ങളും നൽകണം. യൂറിയയ്ക്ക് പകരമായി അമോണിയം സൾഫേറ്റ്, വേപ്പ് കോട്ട് ചെയ്ത യൂറിയ, പച്ചിലവളം, പിണ്ണാക്ക് പൊളിപ്പിച്ചത് എന്നിവയും ഉപയോഗിക്കാം. ഫോസ്ഫറസ് വളം ലഭിക്കുന്നതിനായി SSP, റോക്ക് ഫോസ്ഫേറ്റ്, എല്ലുപൊടി എന്നിവയും നൽകാം. മണ്ണിൽ പൊട്ടാസ്യം ആവശ്യമുള്ളവിടത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യണം. മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കി വളം ഉപയോഗിക്കുന്നത് നിർബന്ധമാക്കുക. അതുപോലെ തന്നെ നീർവാർച്ച ഉറപ്പുവരുത്തുകയും ചെയ്യണം.

0: കൃഷിദീപം.
1: ഇന്ന് കാലത്ത് 9 മണിക്ക് തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് കാലത്ത് 9 മണിക്ക്. ആകാശവാണി കോഴിക്കോട്. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:15 സുവർണ മലരുകളിൽ കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: the new government on its toes right from the word go. Cabinet gives nod to make insult to Vande Mataram an offence, reports the Hindu. Uttar Pradesh's new cuisine map leaves meat off the menu, lists only veg iconic dishes across 75 districts, says Hindustan Times. India condemns UAE strike, calls it unacceptable, notes the Pioneer. And finally, Washington Post, New York Times, among top winners of Pulitzer Prizes, reports Hindustan Times. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with President of Vietnam Tho Lam in New Delhi today. Election Commission asks West Bengal Chief Secretary, DGP and Central Armed Police Forces to enforce zero tolerance towards post-poll violence. Election Commission issues notification for constitution of new assemblies in West Bengal, Assam, Kerala, Tamil Nadu, Puducherry following completion of electoral process. NIA charge sheets doctor, two others in ISIS-linked bio-terror plot to carry out mass poisoning. US President Donald Trump says Project Freedom to guide stranded vessels through Strait of Hormuz will be paused for a short period of time. And in IPL cricket, Chennai Super Kings beat Delhi Capitals by 8 wickets. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: തലമുറകളായി കേരളീയരുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന നാമമാണ് കലാനിലയം സ്ഥിരം നാടകവേദി. 5 പതിറ്റാണ്ടിലേറെ നാടകാവതരണങ്ങളിലൂടെ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയ സമിതി. രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ കലാസൃഷ്ടികൾ ആദ്യകാലം മുതൽക്കേ വിസ്മയിപ്പിക്കുന്നവയായിരുന്നു. പുതിയ കാലത്തിനനുസൃതമായി ഇവയെ പുതുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവയുടെ വിജയഘടകം. കോഴിക്കോട്ട് പ്രദർശനം തുടരുന്ന രക്തരക്ഷസ് നാടകത്തെപ്പറ്റിയും സമിതിയെപ്പറ്റിയും സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം കലാനിലയം കൃഷ്ണൻ നായരുടെ മകൻ അനന്തപത്മനാഭൻ ചേരുന്നു. ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയുമാണ് അദ്ദേഹം.
5: നമസ്കാരം അനന്തപത്മനാഭൻ. ആകാശവാണിയിലേക്ക് വരിക എന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു കുട്ടിക്കാലത്തേക്കുള്ളൊരു മടക്കയാത്ര പോലെ ആണ് എനിക്ക് തോന്നുന്നത്.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പണ്ട് നമ്മുടെ ജഗതി ചേട്ടന്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ നാടകവും ഉണ്ടായിരുന്നു,
5: ജഗതി എൻ കെ ആചാര്യ.
6: അതെ അതെ അതെ അതെ. അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വളരെ ചെറുപ്പകാലഘട്ടത്തിലാണ്. ജഗതിൻ്റെ അച്ഛനെ വിളിക്കാൻ വരും, ഇടയ്ക്ക് ജഗതി ചേട്ടനും ഞാനും കൂടി ഇവിടെ വരും, അങ്ങനെ നാടകമുള്ള സമയത്തൊക്കെ. അപ്പം അത് വലിയൊരു പഴയൊരു ഓർമ്മ നമ്മൾ വീണ്ടും. പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ തന്നെയാണ്, സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് മുഴുവൻ.
5: അതെന്താണ് ഇവിടെ പഠിക്കാനുള്ളൊരു സാഹചര്യം?
6: അത് അന്ന് നാടകം ഞാൻ 5-ാം ക്ലാസ്സിലാണ് ഇവിടെ ചേർന്നത്. അന്ന് ഇവിടെ നാടകം കോഴിക്കോട് നമ്മുടെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെയായിരുന്നു നാടകം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് മാനേജർ പറഞ്ഞു, എന്നാൽ മോൻ ഇവിടെ ചേർത്താലോ, എന്നാൽ പിന്നെ ഇവിടെ ചേർക്കാമെന്ന് പറഞ്ഞു അങ്ങനെ 5-ാം ക്ലാസ്സിൽ ഇവിടെ ചേർത്തുന്നു മാത്രം. പിന്നെ ഹോസ്റ്റലിലായിരുന്നു ഞാൻ.
5: ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു തലമുറകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണ് ഈ കലാനിലയത്തിൻ്റെ നാടകങ്ങൾ. ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ എൻ്റെയൊക്കെ ഓർമ്മയിൽ, എൻ്റെയൊക്കെ വളരെ കുട്ടിക്കാലത്തുള്ള ഒരു ഭീതത, ഒരു ഭീതിതമായ ഓർമ്മയാണ് രക്തരക്ഷസ് ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ കണ്ടത്. അപ്പോൾ ആ ഒരു നൈരന്തര്യം തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു യാത്ര. അപ്പോൾ അതിനെ താങ്കൾ ആ യാത്രയുടെ ഒരു ഭാഗമാണ് തുടക്കം മുതലും, ഇപ്പോൾ അതിനെ തുടർന്ന് കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു പങ്കാണ് താങ്കൾ.
6: തീർച്ചയായിട്ടും.
5: അപ്പോൾ താങ്കളുടെ ഈ ഒരു ജേണിയിലെ ഒരു ആദ്യകാല ഓർമ്മകൾ എങ്ങനെയാണ്?
6: അല്ല, എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ അമ്മയും അച്ഛനും കൂടിയാണ് കലാനിലയം നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ പേര് കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ. അമ്മ ഇതിനകത്ത് അഭിനയിക്കും, നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ നാടക ജീവിതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ, എന്നെ പ്രസവിക്കുന്നതിന് 5 ദിവസം മുമ്പ് വരെ 16 വയസ്സായ പെൺകുട്ടിയായിട്ടാണ് അമ്മ അഭിനയിച്ചത്, മലബാർ ലഹള. അതിനകത്ത് ആ ഒരു ചെറുപ്പക്കാരിയായ ഒരു കല്യാണം കഴിയാത്തൊരു യുവതിയുടെ കഥാപാത്രമായിരുന്നു അമ്മ അഭിനയിച്ചത്. അപ്പോൾ 5 ദിവസം മുമ്പ് വരെ നാടകത്തിൽ അഭിനയിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഒരു പക്ഷെ ഞാൻ അമ്മയുടെ വയറ്റിലിരുന്ന് കേട്ടതും ഈ ശബ്ദം തന്നെയായിരിക്കും. പുറത്ത് വന്നിട്ട് കണ്ടതും കേട്ടതും കലാനിലയത്തിൻ്റെ ശബ്ദങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വേറൊരു ലോകം അന്ന് തൊട്ടേ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോഴും അന്നും നമ്മുടെ നാടകം പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു, സ്ഥിരം നാടകവേദി ആയിട്ടില്ല അന്ന്. അന്നും നമ്മളിപ്പോൾ കാണുന്ന പോലെയുള്ള പ്രൊഫഷണൽ, ഒരു ദിവസം ഒരു സ്ഥലത്ത്, ഒരു ദിവസം വേറൊരു മറ്റൊരു ദിവസം വേറൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ നാടകങ്ങളെല്ലാം സോഷ്യൽ സബ്ജക്റ്റുകളായിരുന്നു അധികവും. പക്ഷെ അന്നും കലാനിലയത്തിൻ്റെ നാടകങ്ങൾ ചരിത്ര നാടകങ്ങൾ

ും പുരാണ നാടകങ്ങളുമായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മറ്റുള്ള നാടകത്തിനേക്കാളൊക്കെ സെറ്റിങ്സും അതിനകത്തുള്ള ചെറിയ ട്രിക്സൊക്കെ അന്ന് അച്ഛൻ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് ഓർമ്മ ശബ്ദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു ഒരു സ്ഥലത്ത് നാടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റ്യൂംസിൻ്റെയൊക്കെ പെട്ടിയുണ്ടല്ലോ, വലിയ പെട്ടിയുണ്ടാവും, അപ്പോൾ അതിനകത്ത് അതിൻ്റെ മുകളിൽ തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്നെ കിടത്തി ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ആ ശബ്ദമൊക്കെ എനിക്കിപ്പോഴും ഒരു വർഷം കഴിഞ്ഞ് കേൾക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1963 ആദ്യമായിട്ട് മലയാള നാടകവേദിയിൽ ഒരു മാറ്റം എന്ന് പറയാവുന്ന സ്ഥിരം നാടകവേദി അച്ഛൻ ആരംഭിച്ചത്. 1963 പുത്തിരിക്കണ്ടം മൈതാനിയിൽ നമ്മുടെ കാവാലം നാരായണപ്പണിക്കർ സാറിൻ്റെ കുരുക്ഷേത്രം ഓപ്പറയായിരുന്നു. അപ്പോൾ ഒരു പക്കാ നാടകമായിരുന്നില്ല, ഒരു ബാലറ്റ് പോലത്തെ ഓപ്പറയായിരുന്നു അത്. അപ്പോൾ അന്ന് എല്ലാവരും അച്ഛനെ പുച്ഛിച്ചു. കാരണം ആ കാലഘട്ടം ആലോചിച്ച് നോക്കണം, ഈ 1200 ആൾക്കാരെയും ഒരേ സ്ഥലത്ത് തന്നെ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് നാടകം അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഭ്രാന്തൻ ചിന്തയായിട്ടാണ് അച്ഛനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ അടുത്ത് പോലും അച്ഛൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും പറഞ്ഞു, അമ്മണിയമ്മേ ഇത് കൃഷ്ണനായർ വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഇപ്പം മാന്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അമ്മയ്ക്കും പേടിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതുവരെ വലിയ പ്രശ്നമില്ലാണ്ട് നടന്നു പോവുകയാണ്, ഇനി ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന അമ്മയുടെ ജീവിതവും ബുദ്ധിമുട്ട് തന്നെയല്ലേ. കാരണം അമ്മയെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ 16 അമ്മ നാടകത്തിന് വന്നത്. അന്നത്തെ ഒരു നായർ തറവാട്ടിൽ നിന്ന് ഒരു നാടകത്തിലേക്ക് വരിക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ വളരെയധികം എന്താ പറയുക, പുച്ഛിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് അമ്മയും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും വലിയൊരു സാധനം കൊണ്ടുവന്ന് വല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി പോവില്ലേ. പക്ഷേ എല്ലാവരുടെയും കണക്ക് കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടാണ് 1963 വൻ വിജയമായി. മലയാള നാടകവേദിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അതൊരു മാറ്റത്തിൻ്റെ ആദ്യത്തെ ഒരു കാൽവയ്പ് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. മലയാള നാടകവേദിയുടെ ചരിത്രം പറയുമ്പോൾ ഒരിക്കലും കലാനിലയത്തിനെയും കലാനിലയത്തിനും സ്ഥിര നാടകവേദിയെ പറ്റി വിസ്മരിച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് തുടങ്ങി ഉള്ള വിസ്മയങ്ങളാണ് പിന്നെ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ യാത്രയിൽ ഞാനും ഒരു പങ്കാളിയായി. കാരണം എന്നെയും അച്ഛനെയും എൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും കൂടി വീട്ടിൽ ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ ആ കൂടി ഒരു ദിവസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ, കൊടുങ്ങല്ലൂർ വീട്ടിൽ. അത് വീടിൻ്റെ പാലുകാജിൽ നിന്നാണ്. പിന്നീട് ഒരിക്കലും ഞാനും അച്ഛനും അമ്മയും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ച ഒരു ഓർമ്മ എനിക്കില്ല. എൻ്റെ ജീവിതം മുഴുവൻ നാടകത്തിൽ തിയേറ്ററിലായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് മുഴുവൻ തിയേറ്ററിലാണ്, പെർമനൻറ്റ് തിയേറ്ററാണല്ലോ. അവിടെ താമസിക്കാനും എല്ലാം അവിടെ തന്നെയാണ് ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ എല്ലാം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു, അച്ഛനും അമ്മയും ഞാനും എല്ലാം അവിടെ. അച്ഛൻ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ. അച്ഛനും 100 പ്രശ്നം ബിസിനസ്സുകളാണുള്ളത്. നാടകമുണ്ട്, തനിതരം പേപ്പറുണ്ട്, സിനിമ പ്രൊഡക്ഷനുണ്ട്, എസ്റ്റേറ്റുണ്ട്, ഹോട്ടലുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരും, ആ സമയത്ത് അവിടെ ഉണ്ടാവും. പക്ഷേ അമ്മ തിയേറ്ററിൽ ഫുൾ ടൈം ഉണ്ടാവും. ഒരുപക്ഷെ അമ്മയ്ക്ക് അച്ഛനെൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അമ്മ തന്നെയായിരുന്നു. കാരണം അവിടുത്തെ അച്ഛനില്ലാത്ത സമയത്ത് അവിടുത്തെ ഇൻറ്റേർണൽ കാര്യങ്ങൾ മുഴുവൻ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും അമ്മയുടെ അടുത്താണ് ആദ്യം വരിക, എന്നിട്ടാണ് അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. അപ്പം അച്ഛൻ്റെ വലിയൊരു ശക്തിയായിരുന്നു അമ്മ. അപ്പോൾ ആ യാത്ര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന് ദൈവിടം വരെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു 4 തലമുറയാണ് ഈ നാടകം കാണുന്നത് അല്ലേ. ഇപ്പം നമ്മളായിരിക്കുമ്പോൾ 4 തലമുറയാണ്. അപ്പോൾ അവരുടെ ഒരു നമ്മൾ ഓരോ നാടകം ഓരോ സ്ഥലത്ത് നാടകം കളിക്കുമ്പോൾ അന്ന് കണ്ട ആൾക്കാർ അവരുടെ ഓരോ അനുഭവങ്ങൾ വന്ന് പറയും. അത് വലിയൊരു രസമാണ് ഈ നാടകം. ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ് നാടകം കാണാൻ വരുമ്പോഴും നാടകം കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ അടുത്ത് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഈ രക്തരക്ഷസ് കണ്ടതും കടമറ്റത്ത് കത്തനാർ നാടകം കണ്ടതും അന്ന് നാടകം കഴിഞ്ഞിട്ട് അന്ന് സൈക്കിളിൽ നാടകം കാണാൻ വന്നിട്ട് പേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഓരോരോ കഥകൾ ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് നാടകം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഒന്ന് കണ്ട് സാറിനെ കാണാൻ വന്നതാണ്, ഒരു പ്രത്യേക കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അപ്പോൾ ഈ നാടകം കാണാൻ വന്നതിൻ്റെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിനെ വയറ്റിലിട്ടുകൊണ്ട് ഈ രക്തരക്ഷസ് നാടകം കാണാൻ വന്നു. അന്ന് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും നാടകത്തിന് ടിക്കറ്റ് കൊടുക്കില്ല. അപ്പം അന്ന് ഇവർ വന്നപ്പോൾ ടിക്കറ്റ് കൊടുത്തില്ല. അവർ പോയി അച്ഛനെ പോയി കണ്ടു, എൻ്റെ അച്ഛനെ പോയി കണ്ടു. അച്ഛനും പറഞ്ഞു, വേണ്ട അത് ഭയങ്കര സൗണ്ടും ഒത്തിരി പേടിക്കണമൊക്കെ അല്ലേ, വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഇവർ ഇപ്പോൾ ഈ അമ്മ താമസിക്കുന്ന ചേട്ടൻ്റെ ഇവിടെ ബോംബെയിലാണ്. അപ്പോൾ അവിടുന്ന് ഇവനെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണ്, എനിക്ക് നിന്നെ അന്ന് വയറ്റിലിട്ടുകൊണ്ട് കാണാൻ പറ്റാത്ത നാടകമാണ്, അതുകൊണ്ട് നീ എന്തായാലും പോയി നാടകം കാണുന്നു. അപ്പം അങ്ങനെ ഓരോ അനുഭവം ഓരോരുത്തർ. പിന്നെ അവർ പറയും, എൻ്റെ അമ്മമ്മ വന്ന് നാടകം കണ്ടത്, അച്ഛൻ്റെ അച്ഛൻ വന്ന് നാടകം കണ്ടത്, മുത്തശ്ശി വന്ന് നാടകം കണ്ടത്, ഇങ്ങനെ അനുഭവങ്ങൾ. അത് വലിയൊരു രസകരമായ കാര്യം. കാരണം എന്നെ സംബന്ധിച്ചിട്ടൊരു മകൻ എന്ന നിലയ്ക്ക് അന്ന് അച്ഛനും അമ്മയും അതേപോലെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ലെജൻഡ്സാണ് അല്ലേ. ജഗതി എൻ കെ ആചാര്യ, നമ്മുടെ ജഗതിച്ചൻ്റെ അച്ഛനായ ജഗതി എൻ കെ ആചാര്യ, അദ്ദേഹമാണ് നാടകം രചിച്ചിരിക്കുന്നത്. അല്ലെ, പാട്ടുകൾ എഴുതിയ പാപ്പനം കോടി ലക്ഷ്മണൻ, അതിൻ്റെ മനോഹരമായ മ്യൂസിക് നൽകിയത് വി ദക്ഷിണാമൂർത്തിസ്വാമി, അതേപോലെ അതിൻ്റെ BGM കൊടുത്തിട്ടുള്ള MG രാജശേട്ടൻ. അപ്പോൾ അങ്ങനെ തൃപ്പൂണിത്തുറ കുമാരൻ നായർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇതിൻ്റെ ടെക്നിക്സൊക്കെ അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ലെജൻഡ്സാണ്.

0: പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മലയാള നാടകത്തെപ്പറ്റിയും മലയാള നാടകത്തിൻ്റെ വളർച്ചയും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കലാനിലയത്തിനെ പറ്റിയോ കലാനിലയം കൃഷ്ണനായരെ പറ്റിയോ കലാനിലയത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റിയോ ഒരിക്കലും ഒരു സ്ഥലത്തും ചർച്ച ചെയ്യാറില്ല. പക്ഷെ അത് എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷമൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും, അതെന്താ അച്ഛനെ പറ്റിയോ അമ്മ കലാനിലയത്തെ പറ്റിയോ ഒന്നും ഒരു അക്ഷരം ഒരു സ്ഥലത്തും പറയാറില്ല. അതെന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമായിരുന്നു. കാരണം ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതം അതിന ഈ നാടകത്തിൽ ഇതിനപ്പുറത്ത് വലിയൊരു അത്ഭുതം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ അച്ഛനും അമ്മയും അന്നത്തെ ആൾക്കാരും ചെയ്ത അവരുടെ ഒരു ഈ പ്രയത്നം ഇന്നത്തെ തലമുറയെ കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ നാടകം തുടങ്ങാനുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് എനിക്ക് ശക്തി തന്നത് ധൈര്യം തന്നത് ജഗതി ചേട്ടനാണല്ലോ. ജഗതി ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ അമ്മ സമ്മതിക്കില്ലായിരുന്നു ഒരിക്കലും. എന്നുവെച്ചാൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയത്താണ് വീണ്ടും ഞാൻ തുടങ്ങുന്നത്. ആഗ്രഹം പണ്ടുവട്ടം ഉണ്ടെങ്കിൽ പോലും ഇത് അച്ഛൻ എവറസ്റ്റിൻ്റെ മുകളിലാണ് ഈ നാടകം കൊണ്ട് വച്ചിരിക്കുന്നത് അല്ലേ. അന്നത്തെ കാലത്ത് ഒരുപക്ഷെ അച്ഛനുള്ള കാലത്ത് സിനിമ പോലും കലാനിലയത്തിൻ്റെ അത്രയും ടെക്നിക്കലി ഹൈടെക് ആയിരുന്നില്ല. പക്ഷെ ഞാൻ അച്ഛൻ മരിച്ച ഞാൻ തുടങ്ങണ 2003 ആയി കഴിഞ്ഞപ്പോഴേക്കും സിനിമയൊക്കെ എത്രത്തോളം വലുതായി, ചാനലുകൾ വന്നു, സീരിയലുകൾ വന്നു. ആ കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ ഇത് തുടങ്ങാമെന്ന് പറഞ്ഞത് വലിയൊരു സാഹസം തന്നെയായിരുന്നു. പക്ഷേ അതിന് ജഗതിച്ചേട്ടൻ അമ്മ സമ്മതിച്ചില്ല. അപ്പോൾ ജഗതിച്ചേട്ടൻ വന്ന അമ്മയോട് പറഞ്ഞ് സമ്മതിച്ച് ജഗതിച്ചേട്ടനും കൂടി എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും കലാനിലയം എനിക്ക് തുടങ്ങാൻ പറ്റിയത്.
1: അന്ന് ഈ 2003 ഇത് വീണ്ടും തുടങ്ങുമ്പോൾ ആദ്യം നാടകം തന്നെയായിരുന്നു
0: രക്തരക്ഷസ് തന്നെയായിരുന്നു.
1: അന്ന് അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്നത് ഒന്ന് രക്തരക്ഷസ്,
0: ഓ
1: പിന്നെ കടമറ്റത്ത് കത്തനാര്,
0: ഓ
1: പിന്നെ അതുപോലെ
0: ഒരു 10-20 നാടകമുണ്ടല്ലോ സത്യം പറഞ്ഞു. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിൽ ആദ്യം പറയുന്ന ഒരു 3 നാടകമുണ്ട്. ഫസ്റ്റ് പറയുന്ന ഒരു 3 കടം, ഒന്ന് രക്തരക്ഷസ്, രണ്ടാമത് കടമറ്റത്ത് കത്തനാർ, പിന്നെ കായംകുളം കൊച്ചുണ്ണി. ഈ 3 നാടകമാണ് ആദ്യം ഒരു കലാനിലയെന്ന് പറയുമ്പോൾ പഴയ കാലത്തെ ആൾക്കാർ എപ്പോഴും പറയുന്നത്. കാരണം ഈ ഐതിഹ്യമാലയിലെ ചെറിയൊരു കഥയാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്നത്. ഒട്ടും വലിയ സംഭവമൊന്നും ആയിരുന്നില്ല അത്. 60 കാലഘട്ടത്തിൽ ഒരു എന്താ പറയുക, കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വിപ്ലവകാരി എന്നും പറഞ്ഞ രംഗത്ത് അവതരിപ്പിച്ച അച്ഛനാണ്. അതിൻ്റെ വിജയ സാധ്യതയും അതിൻ്റെ കമേഴ്ഷ്യൽ സാധ്യതകളൊക്കെ അച്ഛനന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ച നമ്മുടെ കലാനിലയമാണ്. അതിനുശേഷമാണ് എത്രയോ സിനിമകൾ വന്നു, എത്ര സീരിയലുകൾ വന്നു. ഇപ്പോൾ ലാസ്റ്റ് പോലും നിവിൻ പോളിയെ വെച്ചുള്ള സിനിമ വന്നു അല്ലേ. അപ്പോൾ ഈ അതിന് കാരണം കലാനിലയമാണ്. അതിൻ്റെ വിജയ സാധ്യത കണ്ടിട്ട് തന്നെയല്ലേ സത്യം പറഞ്ഞത്. അതേപോലെ കടമറ്റത്ത് കത്തനായെന്ന് പറഞ്ഞു ചെറിയൊരു ഒരു കഥ മാത്രമാണ് അതിനകത്തുള്ളത്. അതും 1965 ആ നാടകം രംഗത്തെത്തിച്ചത് അല്ലേ. അതും ആ നാടകത്തിൻ്റെ ചുവട് പിടിച്ച് എത്ര സിനിമ വന്നു, സീരിയലുകൾ വന്നു. ദേ ഇപ്പോൾ വീണ്ടും സിനിമ ജയസൂര്യ വെച്ച് സിനിമ എടുക്കണം. അപ്പോൾ ഇതിനെല്ലാം കാരണം കലാനിലയം. കലാനിലയം ഇത് ഈ നാടകത്തിനെ പറ്റി ഇത്ര ദീർഘവീക്ഷണോടത്ത് ചെയ്ത അച്ഛൻ തന്നെയാണ്.
1: അച്ഛനെ ആ ഒരു രീതിയിൽ അച്ഛനായിട്ട് ഇപ്പോൾ താങ്കൾ മുതിർന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ, അതിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടോ?
0: ഒരിക്കലുമില്ല, അങ്ങനത്തെ ഒരാളല്ല അച്ഛൻ. ഞാൻ പറഞ്ഞില്ല, ഞാനും അച്ഛനും കൂടി അച്ഛനും ഞാനും കൂടി എത്ര എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് കണക്കെടുക്കാൻ പറ്റും. അത്ര നമുക്ക് ഇന്നത്തെ കാലത്തെ കാലഘട്ടം പോലെയല്ലല്ലോ. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞൊരു എന്നെ സംബന്ധിച്ചൊരു അത്ഭുതം. ഇപ്പം നമ്മുടെ കലാനിലയത്തിൻ്റെ നാടകം കാണുന്ന പോലെ ഒരു അത്ഭുതമായിരുന്നു എൻ്റെ അച്ഛനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അച്ഛനൊന്നും അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങ് അടുത്ത് വന്ന് കുഞ്ചിക്കാനോ പിടിക്കാനോ പറ്റില്ല സത്യം, വരാറില്ല സത്യം. അതിന് കള കിട്ടാറുമില്ല കേട്ടോ സത്യം പറഞ്ഞു. ഇടയ്ക്ക് അങ്ങനെ വരും. ഇടയ്ക്ക് ഇപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഫീൽ വരും. നോക്കുമ്പോൾ അച്ഛനായിരിക്കും, ഇങ്ങനെ യാത്രയെ കഴിഞ്ഞ് വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അതുതന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ അച്ഛനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും നമുക്ക് ഇതിനെപ്പറ്റി നാടകത്തിനെപ്പറ്റി ഞാൻ പറയും, ഇന്ന് വരെ എന്നെപ്പറ്റി എനിക്ക് അച്ഛൻ നാടകത്തിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ എനിക്ക് സംവിധാനം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. നാടകത്തിൻ്റെ ടെക്നിക്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ റിഹേഴ്സൽ നടക്കുമ്പോൾ അച്ഛൻ്റെ പിന്നിലിരുന്ന് കണ്ടുപഠിച്ചതാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് കുഞ്ഞു കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തും ആർട്ട് വർക്ക് നടക്കുന്ന സ്ഥലത്തും മേക്കപ്പിൻ്റെ റൂമിലും ഇതോടെ തന്നെയാണ് ഞാൻ കളിച്ചും വളർന്നു ഇതിൻ്റെ കൂടെ തന്നെയാണ് നടന്നത്. അപ്പോൾ അത് കണ്ട് ഒരു ശീലമാണ്. ഞാനിപ്പോൾ ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടു പഠിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയാലും പഴയ നാടകത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റും എനിക്ക് കാണാപ്പാടുമാണ്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ മറ്റ് വേറൊരു തരത്തിലുള്ള നാടകമൊന്നും എന്നെ കൊണ്ട് സംവിധാനം ചെയ്യാനോ എടുക്കാനോ എനിക്കറിയില്ല. പക്ഷേ കലാനിലയത്തിൻ്റെ സ്റ്റേജിൽ ഒരു 100 പേരോ 150 പേരോ 200 പേരോ വെച്ചിട്ട് നാടകം വേണമെങ്കിൽ ചെയ്യാനും പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് വേറൊന്നും എനിക്കറിയില്ല.
1: ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു നമ്മളതിൻ്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച തൃപ്പൂണിത്തുറ കുമാരനായരെ കുറിച്ച്.
0: അതെ അതെ.
1: അപ്പോൾ പുതിയ 2003 വന്നപ്പോൾ ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആധുനികത കാലം വന്നു, സങ്കേതങ്ങൾ മാറി, അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ പാർട്ടൊക്കെ ഇതിൽ നാടകത്തിലേക്ക് കൊണ്ടുവരാനും അതിന് ആരെങ്കിലും പ്രത്യേക സഹായം തേടിയിരുന്നോ അതോ താങ്കൾ തന്നെ അത് ഡിസൈൻ ചെയ്യായിരുന്നു?
0: അല്ല, ഞാൻ പറയാം, അച്ഛൻ മരി

0: 1980 മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 2003 അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ അന്ന് കുമാരനായരം മാമൻ ഉണ്ടായിരുന്നു, അതുപോലെ സെറ്റൊക്കെ വരുന്ന ജഗന്നാഥൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയയും കൂടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്തു, മാറ്റങ്ങൾ വേണമല്ലോ, അച്ഛൻ നടത്തിയ അതേപോലെ നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ തലമുറ നമുക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ എനിക്ക് വലിയൊരു സഹായമായിട്ട് അന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റേതായ ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് അതിനും മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു നമ്മുടേതായ ഐഡിയ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ വീണ്ടും 2003 അല്ല 2024 ഞാൻ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ഈ സമയത്ത് അന്ന് ആരുമില്ല. പക്ഷേ അന്ന് എല്ലാം മൊത്തം മാറ്റി, കാരണം പണ്ടത്തെക്കാളൊക്കെ എത്രത്തോളം മാറി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് വളരെയധികം മാറിയില്ലേ. ഇപ്പോൾ ഈ ഐഡിയാസെല്ലാം എൻ്റേതായ ഒരു ഇതിൽ കൂടെ കൊണ്ടുവന്നതാണ്. പക്ഷേ അതിന് വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് തന്നെ അച്ഛനുണ്ടാക്കി വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതുള്ളതുകൊണ്ടാണ് എന്നെക്കൊണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റിയത്. കാരണം അന്നത്തെ സെറ്റുകൾ മുഴുവൻ വരച്ച സെറ്റുകളായിരുന്നു. ഇപ്പം ഞാനതൊക്കെ മാറ്റിയിട്ട് ഒരു 3D ടൈപ്പ് സെറ്റുകളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ പണ്ട് ഗാനരംഗങ്ങളൊക്കെ എന്താ പറയുക, നായകനും നായികയും നോക്കി നിന്ന് പാടുന്നതായിരുന്നു. 2003 വന്നപ്പോൾ തന്നെ ഞാൻ പല പല ലൊക്കേഷനിലാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനേക്കാളും വ്യത്യസ്തമാക്കിയിട്ടാണ് ഇപ്പോൾ നാടകം ഈ ഗാനരംഗങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ അതിനകത്ത് ശശികലയും ഈ രക്തരക്ഷത്ത് നാടകത്തിൽ ശശികലയെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഡ്രീം സീ. അത് കഴിയുമ്പോൾ ആൾക്കാർ കൈയടിക്കും. അത് വലിയൊരു നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം. അത് ഈ കാലഘട്ടത്തിലല്ലേ, ഇത്രയും വലിയ സിനിമകളും ഇത്രയും വലിയ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിൻ്റെ ഒരു ഗാനരംഗം, സാധാരണ സിനിമയിൽ പാട്ട് പാടുമ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നൊരു കാലഘട്ടമാണ് അല്ലേ, അപ്പോൾ അവരെ പിടിച്ചിരുത്തി അവരിൽ നിന്നൊരു കയ്യടി മേടിക്കുക എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പറ്റിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഐഡിയാസിലാണ് മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ രക്തരക്ഷസിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം പണ്ട് ഈ രക്തരക്ഷസിൽ വളരെയധികം കോമഡി സീൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ കോമഡിയൊക്കെ എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ആ കോമഡി സീൻസ് ഒക്കെ മാറ്റി. പിന്നെ രക്തരക്ഷസ് 2 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്.
1: ഏരീസ് കലാനിലയം നാടകവേദിയുടെ ക്രിയേറ്റീവ് ഡയറക്ടറും ഉടമയും കലാനിലയം കൃഷ്ണൻ നായരുടെ മകനുമായ അനന്ത പത്മനാഭൻ തന്റെ നാടകജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇന്നത്തെ ആർട്ട് കഫേയിൽ കേട്ടത്. ഇതിന്റെ 2 ഭാഗം നാളെ കാലത്ത് 8:30 ആർട്ട് കഫേയിൽ തുടർന്ന് കേൾക്കാം. നിർവഹണ സഹായം ധന്യ സി എസ്.
2: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. ആദ്യ ഗാനം ഗിരിജ ബാലചന്ദ്രൻ പാടിയത്. രചന PP ശ്രീധരനുണ്ണി. സംഗീതം K Kunniraman.

0: ലളിത ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അരങ്ങേറ്റം കഴിഞ്ഞു, ഇനി നിറഞ്ഞാട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ അടുത്ത കാലത്തൊന്നും നേരിടാതിരുന്ന വലിയൊരു പരാജയമാണ് ഇടതുമുന്നണിയെ കാത്തിരുന്നത്. യുഡിഎഫിനാവട്ടെ, അവരുടെ കണക്കുകൾ പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ജനഹിതം പുറത്തുവന്നത്. വൻ ഭൂരിപക്ഷവുമായി ഭരണത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷം ഏതാണ്ട് 40-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയി. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളും പരാജയത്തിന് കാരണമായി പലരും എടുത്തു പറയുന്നുണ്ട്. ആദ്യം പ്രചാരണം ആരംഭിച്ച LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിലെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് 3-ാം മൂഴം എന്ന ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിൽ. മാത്രവുമല്ല, UDFലെ സ്ഥാനാർത്ഥി നിർണയം അവസാന നിമിഷം വരെ വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അതും LDFനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ മൈലേജ് ലഭിക്കുന്ന അവസരമായി ഇടതു നേതാക്കൾ കണ്ടു. അതേസമയം UDF ആവട്ടെ, തർക്കങ്ങളൊക്കെ പറഞ്ഞ് ഒതുക്കി അവസാന ദിവസങ്ങളിൽ ടീം UDF ആയി പ്രവർത്തനം നടത്തി എന്നാണ് കേരള സമൂഹം പിന്നീട് കണ്ടത്. NDA സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. അവർ A-ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടെത്തിയ 30-ഓളം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം ശക്തമായ രീതിയിൽ ആരംഭിച്ചത്. പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ NDA 10-ഓ അതിലധികമോ സീറ്റ് വരെ നേടിയേക്കാം എന്നൊരു ധാരണ പോലുമുണ്ടായി. പക്ഷേ ഫലം വന്നപ്പോൾ 3 സീറ്റ് NDA സ്വന്തമാക്കി. ഇതിനു മുമ്പ് കേരള നിയമസഭയിൽ 1 സീറ്റിൽ മാത്രമാണ് BJP നേരത്തെ വിജയിച്ചിട്ടുള്ളത്.
2: കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തുകൊണ്ടും വളരെ സവിശേഷമായ ഒന്നാണ്. കാരണം 102 സീറ്റുമായി ആത്മവിശ്വാസത്തോടെ UDF ജയിച്ചു കയറി എന്ന് മാത്രമല്ല, LDF 35 സീറ്റിലേക്ക് കൂപ്പുകുത്തി എന്നതും NDA 3 സീറ്റിൽ ജയിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. 19 മന്ത്രിമാരിൽ 13 പേരും തോറ്റു എന്നത് ചെറിയ കാര്യമല്ല. മാത്രമോ, LDFന്റെ 50 സിറ്റിംഗ് MLA മാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റത്. അതേസമയം UDFന്റെ മത്സരിച്ച 32 MLA മാരും ജയിച്ചു കയറി. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡിട്ടു എന്ന് അവകാശപ്പെട്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രചാരണവുമായി എത്തിയത്. കിഫ്ബി അടക്കം ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയപാതയുടെ വികസനം, അതുപോലെ കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പ്രചാരണം, ക്ഷേമ പെൻഷനുകളുടെ വർധന, ഇങ്ങനെ കുറേ കാര്യങ്ങൾ LDF മുന്നോട്ട് വച്ചിരുന്നു. പക്ഷെ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല എന്നതാണ് ഫലം കാണിക്കുന്നത്. UDF ആകട്ടെ VD സതീശന്റെ നേതൃത്വത്തിൽ വളരെ കെട്ടുറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അവരുടെ പ്രചാരണം പൂർണ്ണമായും കേരളത്തിലെ കൊട്ടിഘോഷിക്കപ്പെട്ട വികസനം, അത് ജനങ്ങൾക്ക് ഇടയിൽ ഏശില്ല, ഞങ്ങൾ കേരളത്തെ മാറ്റിപ്പണിയും.

0: എന്ന് പറഞ്ഞ് പ്രചാരണ രംഗത്ത് മുന്നേറി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി NDA ഈ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നേരിട്ടത്. 3 മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചു എന്നത് ചെറിയ കാര്യമല്ല. നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരുമാണ് BJP നേടിയത്. ഇതിൽ ചാത്തന്നൂര് അങ്ങനെ വിജയപ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലം അല്ല. ആ അർത്ഥത്തിൽ BJP കേരള നിയമസഭയിൽ 3 അംഗങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. അതുകൊണ്ട് അവർക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമാണ് എന്നത് തന്നെ പറയാം.
1: പരാജയ കാരണങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ നമ്മൾ എത്തിച്ചേരുന്നത് മിക്കവാറും ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷികളായ CPIM ചില പിഴവുകളിലേക്കാണ്. അതിന് പ്രകട ഉദാഹരണമാണ് LDFലെ CPI മന്ത്രിമാരുടെ മികച്ച വിജയം. അപ്പോൾ പ്രശ്നം ഇടതുമുന്നണിക്കായിരുന്നോ അതോ അതിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിക്കായിരുന്നോ എന്നതാണ് ഇനി കേരളം പരിശോധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഇടതുപാർട്ടികളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ചില നയം മാറ്റങ്ങൾ കേരളത്തിലെ ഇടതുപാർട്ടികൾക്കുള്ളിൽ ഉണ്ടായി എന്നും അത് വലിയൊരു അപജയമായി എന്നും കരുതുന്ന നിരവധി രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തി കേന്ദ്രീകൃതമായി മാറുമ്പോൾ കേഡറിനുള്ളിൽ പോലും ഉണ്ടാകാവുന്ന ആ ഒരു അതൃപ്തി, അത് കേരളത്തിൽ പ്രകടമായി എന്ന് പറയാതെ വയ്യ. ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന സങ്കല്പം തിരുത്തി കുറിക്കേണ്ട കാലമായിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. കാരണം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൗൺഷിപ്പ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ വേദികളിലും മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു. 150 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകാനായി എന്നത് ഒരിക്കലും വില കുറച്ച് കാണേണ്ട ഒരു നടപടിയല്ല. പക്ഷേ എന്നിട്ടും വയനാട് മാറി ചിന്തിച്ചു. ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പദ്ധതിയാണ് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം. ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വൻ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാകുന്നത് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്താണ്. അപ്പോൾ ഇത്തരം പദ്ധതികളെ ആരും വില കുറച്ച് കാണുന്നില്ലെങ്കിലും ജനമനസ്സുകളിലേക്ക് എത്തിച്ചേരാനും അവരുടെ ഹിതം സ്വന്തമാക്കാനും LDFന് കഴിയാതെ പോയി. ഈ വിഷയം പാർട്ടി നേതൃത്വവും വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്.
2: പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷത്തിനകത്ത് മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായിട്ട് ആഴത്തിൽ പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയും മുന്നണിയും ശരിയായ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾ തിരുത്തേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ധാരണയോടുകൂടി ഫലപ്രദമായ നിലയിൽ തന്നെ പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലൂടെ മുന്നോട്ടേക്ക്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഉണ്ടായ ഈ പരാജയത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും. പൊതുവേ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട്, ഒക്കെ പരിശോധിക്കേണ്ടിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും ഓരോ പ്രദേശത്തും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദമായിട്ടുള്ള പരിശോധനയിൽ, ആഴത്തിലുള്ള പരിശോധനയിൽ മാത്രമേ മനസ്സിലാക്കാനാവൂ. ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഏകീകൃതമായ അല്ലെങ്കിൽ കൺസോൾട്ടേഷന്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് പരിശോധിച്ച് അതിന്റെ റിവ്യൂ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പാർട്ടി. ഇതിൽ നിന്നെല്ലാം ശക്തിയായ രീതിയിൽ പാർട്ടിക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുമെന്നുള്ള നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. അതിന് എല്ലാ രീതിയിലും ജനങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
0: UDFിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മാറ്റുകൂട്ടിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം കൂടിയാണ്. 20 MLA വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതുകൂടാതെ UDFിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് ധൈര്യപൂർവ്വം ഇടപെട്ട് UDFനെ നേർവഴിക്ക് നടത്തിക്കുന്ന നിലപാടും മുസ്ലിം ലീഗ് പലപ്പോഴും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ ലീഗ് വഹിച്ച പങ്ക് ചെറുതായി കണ്ടുകൂടാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ജെൻസി വോട്ടർമാരുടെ മനസ്സാണ്. അവർ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. VD സതീശൻ നേരത്തെ അവകാശപ്പെട്ടതാണ് പുതുതലമുറ വോട്ടർമാർ UDFനെ വരവേൽക്കും എന്നത്. സതീശന്റെ പ്രഡിക്ഷൻ ശരിയായി എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സതീശൻ ജനങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞ കാര്യവും പ്രധാനപ്പെട്ടതാണ്. UDF ഏറെ കെട്ടുറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്ന്
3: ജനങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ വിജയം

UDF നേതാക്കൾക്കും ലക്ഷക്കണക്കിന് വരുന്ന UDF പ്രവർത്തകർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ കഠിനാധ്വാനം കൂടിയാണ്. പിന്നെ ജനങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചു. ഈ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായൊരു വികാരം ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ കേരളത്തെ പുനർനിർമ്മിക്കുമെന്നൊരു വാക്ക് കൊടുത്തു. ഭാവി കേരളത്തെ സൃഷ്ടിക്കുമെന്ന് അത് ചെറുപ്പക്കാരെ എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാത്ത തരത്തിലുള്ള സെക്യുലർ സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾ മതേതര നിലപാട്. ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പ് മലയാളികൾ രാജ്യത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഇത് ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്. കേരളത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തു. പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഉജ്ജ്വലമായ വിജയം UDFനെ സമ്മാനിച്ചിട്ടുള്ളത്. ടീം UDF ഒരു വലിയ ഫാക്ടറാണ്.

0: മതേതര നിലപാട്. ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പ് മലയാളികൾ രാജ്യത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഇത് ഞങ്ങളുടെ കേരളം മതേതര കേരളമാണ്, കേരളത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തു, പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഉജ്ജ്വലമായ വിജയം യു ഡി എഫിനെ സമ്മാനിച്ചിട്ടുള്ളത്. ടീം യു ഡി എഫ് ഒരു വലിയ ഫാക്ടറാണ്. അതുകൂടാതെ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി യു ഡി എഫ് വിട്ടുപോയ എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരാൻ, 90% ആളുകളെയും തിരിച്ചുകൊണ്ടുവന്നു. യു ഡി എഫ് ഒരു കുറേ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുള്ള സംഘടനയ്ക്ക് അപ്പുറം ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറി. പിന്നെ സി പി എംകാർ ഒരു തീവ്ര വലതുപക്ഷ ലൈനിലേക്ക് പോയി, ഞങ്ങളൊരു നെഹ്റുവിയൻ ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ അത് കേരളം അത് അംഗീകരിച്ചു. ഇടതുപക്ഷ സഹയാത്രികരും സി പി എം പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സി പി എം വിട്ടുവന്ന 3 പ്രമുഖരായ നേതാക്കൾ ജയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, 1 ഡസനിലധികം മന്ത്രിമാർ തോക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാർട്ടി ദേശീയ നേതൃത്വമാണ്, അവർക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ മുഖ്യമന്ത്രി വരും, ബാക്കി ഘടകകക്ഷികളെല്ലാം ചർച്ച ചെയ്ത് അവരുടെ മന്ത്രിമാരും വരും. വളരെ പെട്ടെന്ന് തീരുമാനങ്ങളുണ്ടാകും.
1: ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ. ഇടതുമുന്നണിക്കുണ്ടായ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് അവർ മാത്രമല്ല, NDA ഉണ്ട്. NDA നേരത്തെ പറഞ്ഞതുപോലെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ അറിയപ്പെടുന്ന ഏതാനും നേതാക്കളെ മത്സരിപ്പിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ അവർ കണ്ടെത്തിയ സ്ഥാനാർത്ഥികൾ കേരള സമൂഹത്തിന് ഏറെക്കുറെ അപരിചിതം എന്ന് തന്നെ പറയാവുന്നവരാണ്. നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്നത് കൂടുതൽ സീറ്റുകൾ നേടുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തി. മാത്രവുമല്ല, പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി നടത്തിയ പരാമർശവും പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായ വോട്ടിന് കോഴ വിവാദവും NDAയുടെ സാധ്യതയെ ഒരു പരിധിവരെ ബാധിച്ചു. തിരുവനന്തപുരത്ത് വളരെ വിജയസാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അസമയത്തെ അനുചിതമായ ചില പരാമർശങ്ങൾ പ്രചാരണ രംഗത്ത് അവർക്കുണ്ടായിരുന്ന ജനസ്വാധീനത്തെ കുറച്ചൊന്നുമല്ല ബാധിച്ചത്. എന്നിരുന്നാൽ പോലും കേരളത്തിൽ നേടിയ 3 സീറ്റുകൾ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കഴിഞ്ഞ കുറേ നാളായി സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്നു തന്നെയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായം. ഇനി ആ അവസ്ഥ ഉണ്ടാവില്ലെന്നും ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ BJPയുടെ 3 MLA അവിടെ ഉണ്ടായിരിക്കും എന്നുമാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ്.
2: ഞങ്ങൾ മുമ്പോട്ട് വെച്ച നരേന്ദ്രമോദിജി ഇൻസ്പയർ ചെയ്ത ഈ വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തന്ന് 3 MLAമാരെ ജയിപ്പിച്ച് ഒരു ഇലക്ഷൻ ആയിരുന്നു ഈ ഇലക്ഷൻ. ഞാൻ ഈ ഇലക്ഷന്റെ മുമ്പ് 2 കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞതായിരുന്നു. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഇലക്ഷനായിട്ട് മാറും, ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കും. 2 2025 മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഒരു കാരണവശാലും CPM ഇനി ഭരിക്കില്ല. കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടിയിൻ്റെ ഒരു റോൾ ആരും നടപ്പിലാക്കിയില്ല, ആരും ചെയ്തില്ല. ശബരിമല കൊള്ള നടക്കുമ്പോൾ, ജനങ്ങളുടെ ദ്രോഹം നടക്കുമ്പോൾ പറയാനും ചെയ്യാനും അസംബ്ലിയിൽ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിരുന്നു, അവർ മൗനം പാലിച്ചു. 3 MLAമാരുണ്ടാവും, ജനങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉയർത്തി സംസാരിക്കാനും, അത് മാത്രമല്ല ഇനി ഇവിടെ അഴിമതി നടത്തി ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കാനും അതിനെ എക്സ്പോസ് ചെയ്യാൻ BJP NDA അസംബ്ലിയിലെ ഉള്ളിൽ ഉണ്ടാവും. ഇന്ന് ഈ വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു.
3: വരും ദിവസങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരണത്തിലേക്ക് മുന്നണികൾ അവരുടെ ചർച്ചകൾ സജീവമാക്കുകയാണ്. കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, അതോ ഡൽഹിയിൽ നിന്ന് വരുന്ന KC വേണുഗോപാലാണോ എന്ന ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ ഉത്തരം നൽകാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിശ്രമിക്കും എന്നാണ് നാം കരുതുന്നത്.
1: കോൺഗ്രസിലും UDFലും മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കാൻ പര്യാപ്തരായ ഒട്ടേറെ നേതാക്കളുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ പലതും കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഇത്തവണയും തെരഞ്ഞെടുപ്പ് വിജയിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ മാധ്യമങ്ങളിൽ കാണുന്ന മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പ്രശ്നങ്ങളും മാധ്യമസൃഷ്ടി മാത്രമാണ് എന്നാണ് എന്റെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ ഈ 3 പേരല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത ഇല്ലെന്നും പറയാൻ വയ്യ. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നേരിൽ കാണാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കുറേ

0: ഏറെ ദിവസങ്ങൾ കേരളത്തിലെയും പ്രത്യേകിച്ച് മലബാറിലെയും രാഷ്ട്രീയ സാഹചര്യവും മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രവർത്തനവും സ്ഥാനാർത്ഥികളുടെ പ്രചാരണ തന്ത്രങ്ങളും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പുറപ്പാട് മുതൽ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം വരെ നമ്മൾ ചർച്ച ചെയ്തു. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരിക്കൽ കൂടി പൂർണ്ണമായി കഴിഞ്ഞു. ഏത് പാർട്ടിയായാലും ഏത് മുന്നണിയായാലും ജനങ്ങളെ മുന്നിൽ കണ്ട് അവരുടെ ഉന്നമനത്തിനായി മികച്ച പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് അവർ എന്നും പിന്തുണയ്ക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനും ഇതുപോലെ ഒരു അവസരം ലഭിക്കട്ടെയെന്നും ജനക്ഷേമത്തെ മുൻനിർത്തി മികച്ച ഭരണം കാഴ്ചവെക്കട്ടെയെന്നും നമുക്ക് ആശംസിക്കാം. തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അവതരണം അനിൽചന്ദ്രൻ, വി കെ സുരേഷ്. നിർവഹണം കവിതാകൃഷ്ണൻ.
1: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ആദ്യഗാനം പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്, ലളിത ഗാനങ്ങൾ. കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, രചന മള്ളൂർ രാമകൃഷ്ണൻ, സംഗീതം ജി എസ് ശ്രീകൃഷ്ണൻ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥയിൽ പാമ്പ് കടി ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാമ്പ് കടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പാമ്പ് കടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വാർത്തകളിൽ നമ്മൾ പാമ്പ് കടി മരണങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി ഉണ്ടാകുന്ന ഈ ഇൻസിഡൻറ്റുകൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ കാരണത്താൽ മരണമടയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെപ്പറ്റി ഇന്ന് നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉഷ്ണം വളരെ കൂടി നിൽക്കുന്ന നേരമാണ്. കേരളത്തിലെ ചൂട് ക്രമാതീതമായി പണ്ടെങ്ങും ഇല്ലാത്ത പോലെ കൂടുന്നുണ്ട്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പ്രത്യേകിച്ചും പാമ്പുകളൊക്കെ അകത്ത് വന്ന് തണുപ്പ് തേടി അകത്ത് വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉള്ള ഒരു കാര്യമായി ഈ ഒരു അറിവാണ്. ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടുമ്പോഴേക്കും ഇത് കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. അപ്പോൾ പാമ്പ് കടി എപ്പോഴും അപകടകരമാണോ? പാമ്പ് കടി ഉണ്ടായാൽ എന്ത് ചെയ്യാം? പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സഹായ സ്രോതസ്സുകൾ? എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി? സംശയങ്ങൾ തോന്നിയാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. തീർച്ചയായിട്ടും അടുത്ത് വരികയോ നമ്മളെ നേരെ തിരിയുകയോ നമ്മുടെ നേരെ ചാടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പേടിയാണ്. അപ്പോൾ പാമ്പുകൾ എല്ലാം കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം പാമ്പുകളുമുണ്ട്. വിഷമില്ലാത്ത ഒട്ടേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേര, പച്ചില പാമ്പുകൾ, അങ്ങനെ ചെറിയ കുറേ പാമ്പുകൾ, വിഷമില്ലാത്ത ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതേസമയം പ്രശ്നം ഉണ്ടാകുന്നത് വിഷമുള്ള നാലഞ്ചിനം പാമ്പുകൾ ആണ് നമ്മൾ കരയിലെപ്പോഴും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും കാട്ടുപ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ചൂടും പിന്നെ ഇപ്പോഴത്തെ

ഈ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു, ആൾക്കാരുടെ ജീവിതശൈലികൾ മാറുന്നു, വനനശീകരണം നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, ഇങ്ങനെ പല പല കാരണങ്ങളാൽ സാധാരണ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ അടങ്ങിയിരുന്ന പാമ്പുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് പാമ്പിൻ്റെ ബ്രീഡിംഗ് സീസണാണ്, പാമ്പുകളുടെ മുട്ടകളൊക്കെ വിരിയുന്ന സീസൺ. അങ്ങനെ മുട്ട വിരിയുമ്പോഴേക്കും വളരെയധികം പാമ്പുകളാണ്. ഒരു പാമ്പ് സാധാരണ മുട്ടയിട്ട് 10-30 പാമ്പ് കുട്ടികൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, ഈ പാമ്പിൻ്റെ കുട്ടികൾ വലിയ പാമ്പ് കാണിക്കുന്ന ബിഹേവിയർ അല്ല അത്, ചിലപ്പോൾ ഈ എന്താണ് നമ്മൾ ആട്ടുംകുട്ടി ചാടി കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ഭാഗത്തോട്ടും എഴിഞ്ഞു നടക്കാം. അപ്പോൾ സാധാരണ വലിയ പാമ്പുകൾ ഈ മനുഷ്യരെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോയി രക്ഷപ്പെടാനാണ് നോക്കുക. അണലി ഒഴികെ, അണലി ചിലപ്പോൾ അനങ്ങാതെ തന്നെ വഴിയിലൊക്കെ കിടന്നേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അറിവ്. ഇവിടെ നമുക്ക് വിഷമുള്ള പാമ്പുകൾ 3-4 ടൈപ്പാണുള്ളത് കേരളത്തിൽ. അത് പ്രധാനമായിട്ടും മൂർക്കൻ, പിന്നെ ഇപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്ന മൂർക്കൻ്റെ ഫാമിലിപ്പെട്ട അടുത്തൊരു വലിയ പാമ്പുണ്ട്, പിന്നെ അതുപോലെ അൺലി എന്ന് പറയുന്ന വൈപ്പർ അതുണ്ട്, പിന്നെ ക്രെയ്റ്റ് എന്ന് പറയുന്ന 8-അടി വീരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കരയ്ക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഇനങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസും സബ് ഇനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. വെള്ളത്തിൽ കടൽപ്പാമ്പുകൾ പൊതുവെ വിഷമുള്ള ഇനങ്ങളാണ്, അത് പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലേന്ന് അറിയാൻ സിമ്പിൾ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറയുമായിരുന്നു പൊതുവെ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ രണ്ട് പല്ലടയാളങ്ങൾ ഷാർപ്പായിട്ട് കാണുമെന്നും അതിൻ്റെ ചുറ്റും ചിലപ്പോൾ പെയിനും മറ്റ് റിയാക്ഷൻസ് എല്ലാം ലോക്കലായിട്ടുള്ള നീരും തടിപ്പുമൊക്കെ കാണും എന്ന് പറയാറുണ്ട്. പൊതുവെ നമുക്ക് കോബ്ര എന്നുള്ള മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് അടയാളങ്ങൾ കാണുക എന്നുള്ളത് സാധാരണയാണ്. പക്ഷേ അവിടെ ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല. അണലിയാണ് കടിക്കുന്നതെങ്കിൽ അവിടെ പൊതുവെ ലോക്കലായിട്ട് നല്ല വേദന, നീര് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ആ മുറിവ് കുറച്ചും കൂടെ ഒരു കീറിയ ടൈപ്പ് മുറിവായിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, കാരണം അതിൻ്റെ പല്ലിൻ്റെ രീതി അങ്ങനെയാണ്. ക്രെയ്റ്റ് എന്നുള്ള പാമ്പ് അല്ലെങ്കിൽ ശംഖുവരിയൻ അല്ല 8-അടി വീരം എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമാണ്. അടയാളങ്ങൾ ചിലപ്പോൾ തീരെ കണ്ടെന്നിരിക്കില്ല എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളാണ് സാധാരണ രണ്ട് സിംഗിൾ അടയാളങ്ങൾക്ക് പകരം ഒരു ഒരു പല്ലുകളുടെ ഒരു നിര ഒരു അടയാളം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഒരു അടയാളം കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ മൊത്തമായി നോക്കിയാൽ അടയാളങ്ങൾ മാത്രം നോക്കി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അത് വിഷമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം ചികിത്സ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുക? ഉടനെ തന്നെ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വ്യക്തിയെ സമാധാനിപ്പിക്കുക, കാരണം ഭീതിപ്പെടുത്തോ എല്ലാവരും ചുറ്റും കൂടി വെപ്രാളം കൂട്ടാതെ സമാധാനിപ്പിച്ച് സ്വന്തമായി ഓടാനോ നടക്കാനോ സമ്മതിക്കാതെ നമ്മൾ ഇരുത്തിയോ കിടത്തിയോ തോളിലെടുത്തോ അങ്ങനെ ചലനങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ഓടുകയോ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ വ്യാപനം ശരീരത്തിൻ്റെ അകംഭാഗത്തേക്ക് കുറച്ചുകൂടെ വേഗം ഉണ്ടായി അപകട സാധ്യത കൂട്ടാം. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്ത്, അതായത് ചലനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഒരു സംഭവം അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൻ്റെ ഏർപ്പാട് ഒരു സൈഡിൽ ചെയ്യുക. പിന്നെ പണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചേരെന്ന് പറയും. വളരെ മുറുക്കിയുള്ള കെട്ടുകൾ മുകളിലും താഴെയൊക്കെ കെട്ടുന്നത് അത്ര നല്ലതല്ല. അഥവാ ഒരു ടൂർണിക്ക കെട്ടുന്നത് തന്നെ ലൂസായിട്ടുള്ളൊരു ടൂർണിക്ക മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ അതിന് പുറമേ നമ്മൾ ലോക്കലായിട്ട് പണ്ടൊക്കെ അവിടെ മുറിക്കുക, അതിൽ നിന്നുള്ള വിഷം നമ്മൾ ചപ്പിയെടുക്കുക, ഉരച്ച് കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കാരണം അതൊക്കെ ചിലപ്പോൾ വിഷം ഉള്ളിൽ വ്യാപിക്കുന്നതിൻ്റെ സാധ്യത കൂട്ടിയെന്നും കൂടെ ഇരിക്കും. അപ്പോൾ രോഗിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇനി പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാമ്പിനെയും കൂടെ പിടിച്ചു കൊണ്ടുപോയാലേ ഡോക്ടർക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ച് പാമ്പിനെ പിടിക്കാനോ ചാക്കിൽ കെട്ടാനോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോളിവാലന്റ് ആന്റിവെനമാണ്, എല്ലാ കോമൺ പാമ്പുകൾക്കും എതിരായിട്ടുള്ള ഒറ്റ മരുന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കാലതാമസം വരാം, ഡിലേ വരാം, അപകടവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏത് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ദിശ സേവനങ്ങൾ ഉപയോഗിക്കാം. ദിശ 10-56 അല്ലെ 104 മുതലായ നമ്പറുകളിൽ വിളിച്ച് ഏതൊക്കെ ഏറ്റവും പരിസരത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതിലാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. വനം വകുപ്പിൻ്റെ ടീമുകളും സർപ്പ എന്നുള്ളൊരു ആപ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറേയധികം ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മേജർ

ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ട് പരിശോധിക്കും, മുറിവിൻ്റെ രീതികൾ നോക്കും, മുറിവുണ്ടെങ്കിൽ. പിന്നെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങൾ, പാമ്പുകടിയേറ്റ ആൾക്കാർക്ക് ചിലപ്പോൾ മയക്കം വരാം, തലചുറ്റ് വരാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ഛർദി വരാം, വയറുവേദന വരാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തം പല സ്ഥലത്തുനിന്നും വാർന്നു വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാം, മൂത്രത്തിൻ്റെ കുറവുണ്ടാകാം, ലോക്കലായിട്ടുള്ള നീര് വ്യാപിക്കുന്നതായിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ലക്ഷണങ്ങളാണ്, ഒരു സിംഗിൾ ലക്ഷണമല്ല. അപ്പോൾ ഇത് രോഗിയുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ അതിന് പുറമേ രക്തത്തിലുള്ള ചില പരിശോധന ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു

വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സ. വ്യക്തമായിട്ടുള്ള ചികിത്സ അതാണ്. ഈ മരുന്ന് എല്ലാ ആശുപത്രികളും നമ്മൾ സൂക്ഷിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അലക്ഷ്യമായിട്ട് കൊടുക്കാനും സാധിക്കാത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉള്ളൊരു തീരുമാനത്തിലെത്തിയാണ് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മരുന്നിനകത്തും അതിൻ്റെ രീതി, ആ മരുന്നിൻ്റെ പ്രോട്ടീൻ സ്വഭാവം കാരണം ചില വ്യക്തികൾക്ക് പണ്ട് കാലത്ത് പെൻസിലിൻ മുതലായ മരുന്ന് കുത്തിവെക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ മതി. ചില വ്യക്തികൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ മരുന്നിനെതിരായിട്ടും, അതായത് ജീവൻ രക്ഷാ മരുന്നിനെതിരായിട്ടും ചിലപ്പോൾ അപകടകരമായ രീതിയിലുള്ള റിയാക്ഷൻസ് ചിലർക്കുണ്ടാകാം. അത് ഡോക്ടർക്കോ മറ്റ് ആരോഗ്യ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ട്രീറ്റ് ചെയ്യുന്ന ടീമിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ റിയാക്ഷൻസും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കോടുകൂടി റിസ്ക് സാധ്യതയും കൂടെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സ തുടങ്ങുന്നത്. ലോക്കൽ ആശുപത്രികൾ സാധാരണ പ്രധാനപ്പെട്ട ഒരു മിഡ് ലെവൽ ആശുപത്രി അത് ചെയ്തിട്ട് അതിന് സൗകര്യങ്ങളും ഇല്ല, മെച്ചപ്പെട്ട സൗകര്യം വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ റെഫർ ചെയ്യുകയും ചെയ്തെന്നിരിക്കും കുറച്ചും കൂടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചികിത്സ തുടക്കം. തക്ക നേരത്ത് ഡിലേ ഇല്ലാതെ കാലതാമസമില്ലാതെ ചികിത്സ തുടങ്ങിയാൽ ഒട്ടേറെ പാമ്പ് കടിയേൽക്കുന്ന വ്യക്തികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് നല്ല പോയിന്റ്. പക്ഷേ മറ്റ് വളരെ ചെറിയ ആശുപത്രികളിൽ ചെന്ന് പോയി നോക്കുക, മറ്റെവിടെയെങ്കിലും ചെറിയ ക്ലിനിക്കിൽ പോകുക, ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചുറ്റി നടക്കാൻ തുടങ്ങിയ സമയമെടുക്കും, ഡിലേ വരും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായിട്ട് ചികിത്സ രോഗിക്ക് കിട്ടാൻ, ആ വ്യക്തിക്ക് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വരും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശുപത്രിയിലേക്ക് നേരെ ഡിലേ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത്. അതുപോലെ ഇന്നും ചില അന്ധവിശ്വാസങ്ങൾ പ്രാബല്യത്തിലുണ്ട്. വിഷചികിത്സ അല്ലെങ്കിൽ വിഷഹാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ല് വെച്ച് ചികിത്സ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും വിശ്വാസം കൊടുക്കാതെ നമ്മൾ ആധുനിക ചികിത്സയ്ക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പൊതുവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്. ഇനി പാമ്പുകടി പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി വയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മുറ്റത്തും വീടിനോട് ചേർന്ന് മാളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിമെൻ്റ് ഇട്ട് അടയ്ക്കുക. പുറത്ത് ഈ സീസണിൽ കിടന്നുറങ്ങുന്നത് വരാന്തയിൽ കിടക്കുക. റെസ്റ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വരാന്തയിൽ കിടക്കുക, തറയിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. വാതിലൊക്കെ നമ്മളെപ്പോഴും പരിശോധിക്കണം, വാതിലും തറയും തമ്മിൽ ഗ്യാപ്പുണ്ടോ, ഇതിൽ കൂടെ വല്ല ചെറിയ പാമ്പുകൾക്കൊക്കെ, നമ്മൾ വലിയ പാമ്പല്ല ചെറിയ പാമ്പിനെ കൂടെ കരുതണം. അപ്പോൾ കുട്ടികൾക്കും വിഷമൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുട്ടികൾക്കും ചിലപ്പോൾ വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലവണ്ണം കാണും. അപ്പോൾ എഴുന്നി കയറാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാധ്യത എപ്പോഴും നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം എഴുന്നി കയറാതെ. പിന്നെ വീടിനോ ചുമരിനോടും ജനലിനോടൊക്കെ ചേർന്ന് കൊതുമ്പ് ചൂട്ട് മറ്റ് തടി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൽ എഴുന്നി കയറാനുള്ള കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചുറ്റുമുള്ള കാട് പടലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെത്തി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കാണും. രാത്രിയൊക്കെ ലൈറ്റിട്ടേ പുറത്തിറങ്ങാവൂ. പടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിച്ച് കെയർലെസ് ആയിട്ട് ഇറങ്ങാതെ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ പടിയിലോട്ടൊക്കെ രാത്രി, പ്രത്യേകിച്ചും രാത്രി ഏർലി മോർണിംഗ് ഒക്കെ വീട് തുറന്ന് ഇപ്പോൾ പേപ്പർ തീർക്കാനൊക്കെ ഇറങ്ങുക, അത് സൂക്ഷിക്കണം. പിന്നെ പുറത്ത് വെച്ച സഞ്ചികൾ, ബാഗ്, വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്ക്, അതിൻ്റെയൊക്കെ പെട്ടികൾ തുറക്കുമ്പോഴും അതിൽ കയറിയിരിക്കുന്ന മുമ്പേ ഒന്ന് സീറ്റും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതിൽ തൂക്കിയിട്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് പരിശോധിക്കുക. റെയിൻകോട്ട് ഇട്ടെങ്കിൽ ആ റെയിൻകോട്ടിനകത്തൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാവൂ. രാത്രി അഥവാ നമ്മൾ കിടന്നുറങ്ങുന്ന മുമ്പേ നമ്മൾ മെത്ത ഷീറ്റ് പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് വീട്ടിനകത്ത് നല്ലത്. പിന്നെ കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലതെന്ന് പറയുന്ന കൂടെ തന്നെ മസ്കിറ്റോ നെറ്റ് ഇപ്പം നമ്മൾ കൊതുവിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ലൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. കാരണം നെറ്റിട്ട് നമ്മൾ സൈഡിൽ അത് തിരികെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു ഇഴജന്തു ഉണ്ടെങ്കിലും അതിന് നെറ്റിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ് ഉപയോഗിച്ച് നല്ലോണം ഭദ്രമായിട്ട് അത് തിരികെ എല്ലാ സൈഡിലും തിരികെ വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് നടക്കുക, നമ്മൾ കാട് പിടിച്ച സ്ഥലത്തും കരിയിലയിൽ കൂടെയൊക്കെ നടക്കാതെ പറമ്പിലൊക്കെ എല്ലാം വൃത്തിയായി വയ്ക്കുക, അങ്ങനത്തെ ഒന്ന് ചവിട്ടി നടക്കാതിരിക്കുക, കവറിംഗ് ഉള്ള ചെരുപ്പിടുക, ഇങ്ങനെ വളരെ വളരെ സിമ്പിൾ സാമാന്യ അറിവുകൾ പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പാമ്പുകടിയെ വലിയ തോതിൽ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്, എമർജൻസി സഹായങ്ങളോ സംശയങ്ങളോ ചോദിക്കാൻ ഏത് നേരത്തും ദിശ 10 56 104 എന്നീ നമ്പറുകളിൽ ദിശയിലേക്കൊരു ഫോൺ കോൾ കൊടുത്താൽ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള മെഡിക്കൽ ഉപദേശവും ഹെൽത്ത് എക്സ്പേർട്സ് തരുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂട് സീസണിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാന ആയുധം നമ്മുടെ കയ്യിലുള്ളത് ജാഗ്രതയാണ്. ഇപ്പോൾ പാമ്പുകളുടെയോ ഇഴജന്തുക്കളുടെയോ മറ്റു മൃഗങ്ങളുടെയോ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേസമയം അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മൾക്ക് അപകടം വരാതെയുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മേൽനോട്ടം, പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് പ്രായമായവരുടെ ഭാഗത്തും കൂടെ കുറച്ച് എക്സ്ട്രാ മേൽനോട്ടമുണ്ട്,
അവർക്കും

0: കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ അറിവ് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. കേരളത്തിൽ മിന്നുന്ന വിജയം നേടിയ UDFൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ 3 പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണം എന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത MLA അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയിയുടെ തമിഴക വെട്രി കഴകം മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ TVK പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CPI, CPIM എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടി കത്തയച്ചു. അസമിൽ BJP കേന്ദ്രമന്ത്രി JP നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കം വിഷയങ്ങളും ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം PJയരാജന്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലക്സുകൾ ഉയർന്നത്. PJയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂവെന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPIMൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബേപ്പൂരിലെ UDF തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K.പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ UDF ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം UDFന് ഉണ്ടായതെന്നും CPIMനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. March 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നതിന് BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയും നിയമിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കം ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം

9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടുതട്ടിപ്പും ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും BJP വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് BJP നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കൊൽക്കത്തയിൽ സൈന്യം എത്തിയെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വ്യാജ വീഡിയോകളിൽ കാണുന്നത് പൂർണ്ണമായി തെറ്റാണെന്ന് PIB വിശദീകരിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് PIB അഭ്യർത്ഥിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് 4,800 കോടിയിൽപ്പരം രൂപയുടെ താങ്ങുവില ഏർപ്പെടുത്തി. ഈ വർഷത്തെ റാബി വിള സീസണിൽ കർണാടകയിൽ താങ്ങുവിലയിൽ 9,000 മെട്രിക് ടണ്ണിലധികം സൂര്യകാന്തി സംഭരിക്കുന്നതിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അംഗീകാരം നൽകി. ഇതിന്റെ ആകെ താങ്ങുവില മൂല്യം 69 കോടി രൂപയിൽ കൂടുതലാണെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പയറിന്റെ പരമാവധി സംഭരണ പരിധി 800,000 മെട്രിക് ടണ്ണായി ഉയർത്തി. പയറിന് സംഭരണ കാലയളവ് 30 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. രാജ്യത്ത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അമൃത്സറിലെ കാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. സംഭവത്തിൽ ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. രാത്രി 11:00 നും 11:45 നും ഇടയിലാണ് സ്ഫോടനമുണ്ടായതായി വിവരം ലഭിച്ചതെന്ന് അമൃത്സർ റൂറൽ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. കന്റോൺമെന്റ് മതിലിനു നേരെ ആരോ വലിച്ചെറിഞ്ഞ ഉഗ്രത കുറഞ്ഞ സ്ഫോടക വസ്തുവാണ് പൊട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5ഉം ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8ഉം മലയാള വിഭാഗത്തിൽ 17ഉം സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും.
കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ഫ്ളൈ അദിൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു.

ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചത്. കേരള പ്രീമിയർ ലീഗിൻ്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ആദ്യ പോരാട്ടത്തിന് ഇറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8 ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയെ ആണ് കാലിക്കറ്റ് നേരിടുക. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10:25:24. ഇതോടെ 438.6 മീറ്ററിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത്
3: നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് പ്രകൃതിയുടെ പച്ചപ്പിൽ ശാന്തമായ മനസ്സോടെ രോഗശാന്തി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഇനി അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. എവർഗ്രീൻ ഡിവേറ്റ്സ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലും പശ്ചിമ

ബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയാണ്. കേരളത്തിൽ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ മൂന്ന് പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. എ ഐ സി സി നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത എം എൽ എമാരെ നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് എം പി ജെബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണമെന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത എം എൽ എമാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജെബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയ്യുടെ തമിഴക വെട്രിക്കഴകം നിയമസഭാ മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ ടി വി കെക്ക് പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സിപിഐ, സിപിഐഎം എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടി കത്തയച്ചു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ലോക്ഭവനിലെത്തും. അസമിൽ ബി ജെ പി കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബി ജെ പി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കമാരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തെ പ്രമുഖ നേതാക്കൾ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുധാകരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വി ഡി സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നുവെന്നും കെ സി വേണുഗോപാൽ അതികായനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രമേശ് ചെന്നിത്തല പ്രവർത്തന പാരമ്പര്യം നേടിയ നേതാവാണെന്നും വിവാദം ഉണ്ടാക്കാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെത്തിയത് മഹാരാഷ്ട്ര പി സി സി പുനഃസംഘടന ചർച്ച ചെയ്യാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ വീണ്ടും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പേരിൽ ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ളക്സുകൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ സി പി ഐ എമ്മിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ളക്സുകൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാവ് ബി ഡി സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയ റാലി നടത്തും. യു ഡി എഫിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിൽ അനുമോദിക്കും. നിയുക്ത എം എൽ എമാരായ ടി ജെ വിനോദ്, ദീപക് ജോയ് എന്നിവർ സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കും. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി എം എൽ എ ആയതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ്. ബേപ്പൂരിലെ യു ഡി എഫ് തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ യു ഡി എഫ് ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം യു ഡി എഫിനുണ്ടായതെന്നും സി പി ഐ എമ്മിനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി പങ്കെടുക്കുന്നുണ്ട്.
തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ പരാജയത്തിന്റെ

0: പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്തുന്ന തീരുമാനത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഈ തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ അടിസ്ഥാന സൌകര്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയതിയിൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയതിയിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് FCയെയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വാണിജ്യ പാചക വാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിൽ അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ന് അന്താരാഷ്ട്ര നോ ഡയറ്റ് ദിനം. ഭക്ഷണവുമായും ശരീരവുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആസ്വാദ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറാം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നോ ഡയറ്റ് ദിനാചരണ പ്രമേയം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:00 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5, ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8, മലയാള വിഭാഗത്തിൽ 17 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 1,560 രൂപ കൂടി 1,10,960 രൂപയായി. 13,870 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിന് സമീപം വടക്കേ പോയിലൂരിൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്കേറ്റു. കല്ലുപറമ്പത്ത് മുഹമ്മദ് ഷാദിലിനാണ് പരിക്കേറ്റത്. കുട്ടിയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കയ്യിലെടുത്ത വസ്തു പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്

0: യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. TVAക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് AADMKയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത MLAയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച BJP നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാക്കൾ രംഗത്ത് വന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് NDA വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി JP നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് BJP നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2nd യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും.

0: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തുനിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 1560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം UN പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലെടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ നിലപാടിനെ കേന്ദ്രമന്ത്രി

ധർമ്മേന്ദ്ര പ്രധാൻ അപലപിച്ചു. ബംഗാളിലെ ജനാധിപത്യ വിരുദ്ധതയുടെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം LDFനെതിരായ ജനവികാരമല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ നടപടികൾക്കെതിരായ ജനവിധിയാണെന്നും ഇടതുസഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ചെന്നൈ ലോക്ഭവനിലെത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കും. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആയതോടെയാണ് ഉപതിരഞ്ഞെടുപ്പ്. കണ്ണൂരിൽ നിന്ന് ഇന്ന് രാത്രി 10 350 ഹജ്ജ് തീർത്ഥാടകരുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെടും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നും ഹജ്ജ് സർവീസ്. ഭാരതീയ മസ്തൂർ സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ. രാവിലെ ഗൃഹപ്രവേശനത്തിന് ശേഷം പൊതുസമ്മേളനം RSS മുൻ സർ കാര്യവാഹ് സുരേഷ് ജോഷി ഉദ്ഘാടനം ചെയ്യും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിനടുത്ത് ഷോപ്പിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനോത്സവം പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236674. മറ്റൊരു നമ്പർ 0495236676. മൊബൈൽ നമ്പർ 9444448000. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം കേൾക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഹരിപ്രിയക്കായി പന്നിയങ്കരയിൽ നിന്നും അച്ഛൻ ശിവപ്രസാദും അമ്മ വിജയയും ആവശ്യപ്പെടുന്ന ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്. ചിത്രം കമലദളം.

ഗാനോത്സവത്തിലിനി അമ്പായത്തോടു നിന്നും രാഘവൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചെമ്മീൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി ലീലയും സംഘവും ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഗാനോത്സവത്തിൽ ഇനി പെരിങ്ങളത്തു നിന്നും സിന്ധു മകളുടെ കുഞ്ഞുവാവയായ നൈസിലിനു വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ചത് ചിത്രം കാര്യം നിസ്സാരം.

ഗാനോത്സവത്തിൽ ഇനി ഒ എൻ വി കുറുപ്പ്, സലീൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം മഥനോത്സവം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മാനന്തവാടിയിൽ നിന്നും സുജിത്.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം പൊറ്റമ്മലിൽ നിന്നും ദേവിക, സഹോദരിമാരായ പ്രീതി, പ്രേമി എന്നിവർക്കായി ആവശ്യപ്പെട്ട ഗാനം. അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ഗാനോത്സവത്തിലിനി സുധാകരൻ ആലുങ്ങൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അവൾക്കു മരണമില്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, പി മാധുരി എന്നിവർ ചേർന്നാലപിച്ചത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി പി സുശീല ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം സീത, അഭയദേവിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് നരിക്കുനിയിൽ നിന്നും ശങ്കരൻ.

വയലാർ രാമവർമ്മ, സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം രാഗം. ഈ ഗാനം ആവശ്യപ്പെട്ടത് തലശ്ശേരിയിൽ നിന്നും രാജേഷ്.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം പയ്യോളിയിൽ നിന്നും ദീപാ ബാബുരാജ് ആവശ്യപ്പെട്ട ഗാനം. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം കേൾക്കാം. ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഓർക്കാട്ടേരിയിൽ നിന്നും മനോജ്.

ഗാനോത്സവത്തിൽ അവസാന ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി മാധുരി ആലപിച്ചത് ചിത്രം ചെമ്പരത്തി. ഈ ഗാനം ആവശ്യപ്പെട്ടത്

0: ഇന്നത്തെ ഗാനോത്സവം ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: ഇനി അല്പസമയത്തിനകം മിഡേ ന്യൂസ് ഡൽഹി റിലേ.

0: The Fact Check Unit of Press Information Bureau clarified that the video is an AI-generated deepfake and is being circulated by Pakistani propaganda accounts to spread misinformation. The unit has also urged the citizens to not fall prey to such videos and report such suspicious content on 8799711259 or email at factcheck@pib.gov.in. India and the European Union have launched a 169 crore rupee joint initiative to strengthen EV battery recycling capacity under the India-EU Trade and Technology Council Working Group 2. Principal Scientific Advisor to the Government of India, Ajay Kumar Sood, said this launch is a pivotal moment in the India-EU strategic partnership. He said that as country's EV market continues its rapid expansion, creating a robust domestic recycling ecosystem is essential for the resource security and environmental commitments. India is among the most resilient large emerging market economies over the past 5 years, according to Moody's ratings. In its recent report, the agency said that India is better placed than most of its peers to absorb future global shocks, supported by strong foreign exchange reserves, a stable and predictable policy framework, and deep domestic capital markets. In USA, Indian-origin Republican leader Vivek Ramaswamy has secured the Republican nomination for Ohio governor with a commanding 87% vote share, defeating Casey Pooch. The IMD has forecast heavy rainfall at isolated places over Arunachal Pradesh, Assam, Meghalaya, Bihar, Kerala, Mahe, sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal today. The Met Department predicted thunderstorms accompanied with lightning and gusty winds at isolated places over Andaman and Nicobar Islands, Assam, Meghalaya, East Rajasthan, Haryana, Chandigarh and Delhi during the day. On to sports. In IPL cricket, hosts Sunrisers Hyderabad will take on Punjab Kings this evening. The match will begin at 7:30 p.m. Yesterday, Chennai Super Kings defeated Delhi Capitals by 8 wickets in Delhi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with President of Vietnam Tho Lam in New Delhi. Several MOUs exchanged in the fields of digital technology, rare earth and medical products regulations. Hectic parleys continue in Tamil Nadu among parties as TVK is set to stake claim for forming government despite lack of majority figure. Assam Chief Minister Hemanta Biswa Sarma tenders resignation, swearing in ceremony of the new government to take place after 11th of May. India and European Union launched joint initiative to strengthen EV battery recycling capacity. IMD forecasts heavy rainfall over Assam, Bihar, Kerala, Tamil Nadu and Puducherry today. And in IPL cricket, hosts Sunrisers Hyderabad to take on Punjab Kings this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ, വിനോദ് കല്ലറ. സംവിധാനം പി എ ബിജു.
3: ദാരിദ്ര്യം മൂലം നിയമപഠനം നിർത്തിയ റസ്കോൾനിക്കോവ് എന്ന യുവാവ് റഷ്യൻ തലസ്ഥാന നഗരിയിലെ ഒരു പലിശക്കാരിയെയും സഹോദരിയെയും കൊല്ലുന്നു. മനസാക്ഷിക്കുത്തിൽ നീറുന്ന അയാൾ പലിശക്കാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും വിലപിടിച്ച വസ്തുക്കളും വിജനമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 ദിവസമായി അയാൾ പനിച്ചുകിടന്ന പിച്ചുംബെയും പറയുകയാണ്. താൻ ചെയ്തതുപോലുള്ള അതിക്രമങ്ങൾ മറ്റു പലരും വേറെ പലർക്കുമെതിരെ ചെയ്യുന്നതായി അയാൾ സ്വപ്നം കാണുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കുഴഞ്ഞുമറിയുകയാണ്. പരിചാരിക നസ്താസിയോടും സുഹൃത്ത് റസ്മുഹിനോടുമൊക്കെ

0: എന്തൊക്കെ അയാൾ വിളിച്ചു പറയുമോ ആവോ. നാടകം തുടർന്ന് കേൾക്കുക.
1: പേടിക്കണ്ട, ഞാനാണ് നസ്താസിയ. നിങ്ങൾ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പനി പിടിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിലും ദിവസം മുഴുവൻ പട്ടണത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നില്ലേ?
2: നസ്താസിയ, എന്തിനാണ് അവർ വീട്ടുടമസ്ഥയെ അടിച്ചത്?
1: ആര് വീട്ടുടമസ്ഥയെ അടിച്ചെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
2: അരമണിക്കൂർ മുമ്പ് ജലിയ പെട്രോവിച്ച് പോലീസ് സൂപ്രണ്ട് കോണിപ്പടിയിൽ വെച്ച് അയാൾ എന്തിനാണ് അവരെ ഭീകരമായി മർദ്ദിച്ചത്? എന്തിനാണ് അയാൾ ഇവിടെ വന്നത്?
1: എന്താണ് നിക്കോ നിങ്ങൾ ഈ പറയുന്നത്? ആര് വന്നെന്നാണ്? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ഇവിടെ ആരും വന്നില്ലല്ലോ. നിക്കോ, നിങ്ങൾക്ക് എന്ത് പറ്റി?
2: വന്നു, ഞാൻ ശബ്ദം കേട്ടതാ.
1: വന്നില്ല, ഭ്രാന്ത് പറയാതെ.
2: അല്ല, എന്താണ് നീ എന്നെങ്ങനെ തുറിച്ചു നോക്കുന്നത്? രക്തം ഞാൻ കണ്ടതാണ്.
1: രക്തമോ? എന്ത് രക്തം?
2: അല്ല, അവരുടെ രക്തം.
1: വീട്ടുടമസ്ഥ ആരും അടിച്ചിട്ടില്ല.
2: ഞാൻ കേട്ടതാ. ഞാൻ ഉറങ്ങിയായിരുന്നു. ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു. പോലീസ് സൂപ്രണ്ട് ഇവിടെ വന്നിരുന്നു. എല്ലാ മുറിയിൽ നിന്ന് ആളുകൾ കോണിപ്പടിയിലേക്ക് ഓടി വന്നു.
1: ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം രക്തമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായതാണ്.
2: എന്തേ പറയുന്നേ?
1: അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോ അത് കട്ട പിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്ന് സങ്കല്പിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ?
2: എനിക്ക് നല്ല ദാഹമുണ്ട്.
1: ദാ വെള്ളം.
2: വയ്യ, ഞാൻ ഉറങ്ങട്ടെ. ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോ, പൊയ്ക്കോ.

0: നിങ്ങൾ ആരാണ്?
1: ഞാൻ രസ്മിഹിൻ. ഇത്രയും വേഗം മറന്നുപോയോ? നിന്റെ ചങ്ങാതി.
0: രസ്മിഹിൻ,
1: എന്തൊരു മുറിയാണിത്! ശരിക്കും ഗുഹ തന്നെ. നീ ഇതിനെയാണോ ലോഡ്ജ് എന്ന് വിളിക്കുന്നത്? അല്ല, നിനക്ക് ബോധം വന്നു അല്ലേ?
0: ഇപ്പോ ഉണർന്നേ ഉള്ളൂ. ബോധം കിട്ടുറങ്ങിയായിരുന്നു. അല്ല, നിങ്ങള് ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ.
1: നിനക്ക് മനസ്സിലായി എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലെന്നോ? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? രസ്മിഹിൻ, ഞാനൊരു വിദ്യാർത്ഥിയും ഒരു മാന്യന്റെ പുത്രനുമാണ്. നിനക്കിപ്പോ മനസ്സിലായോ?
0: ശരി, കൂടെയുള്ളത് ആരാ?
1: ഇത് വ്യാപാരിയായ ഷെലോപ്പിന്റെ സഹായി. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാണ്.
0: അതെയോ? ഇരിക്കെ.
1: നിനക്ക് ബോധം കിട്ടിയതിൽ സന്തോഷം. കഴിഞ്ഞ 2-3 ദിവസമായി നീ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നിന്റെ ജോലിക്കാരി പറഞ്ഞു. നിന്നെ പരിശോധിക്കാനായി ഡോക്ടർ സോസിമോവിനെ ഞാൻ 2 പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ സോസിമോവിനെ?

0: അയാൾ നിന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു. എന്നിട്ടും നിനക്കിപ്പോ എന്താണ് കുഴപ്പം?
1: ഇതാരാണ് കൂടെയുള്ളയാൾ? എന്തിനാ ഇവിടെ വന്നത്?
0: ആ ഇയാൾ നിന്റെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുറച്ച് പണം നിനക്ക് തരാൻ വന്നതാണ്.
2: ആ ഇപ്പോൾ സ്വബോധത്തോടെയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ എന്റെ കൈവശമുള്ള 35 റൂബിൾ ഞാൻ തരാം. നിങ്ങളുടെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കൊടുത്തയച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തുകയാണിത്. നിങ്ങൾക്ക് കാര്യങ്ങളിപ്പോ മനസ്സിലായി കാണുമല്ലോ.
1: മനസ്സിലായി.
2: ഇതിലൊപ്പിട്ട് പണം വാങ്ങൂ.
0: നിക്കോ, നീ ഒന്ന് എണീറ്റിരിക്കേ. പേന എടുത്ത് അയാൾക്ക് വേണ്ടി റസ്കോൾനിക്കോവ് എന്നെഴുത്. നിക്കോവ്, പണമാണ് നമുക്കിപ്പോ പ്രധാനം.
1: എനിക്ക് ആവശ്യമില്ല.
0: എന്ത്, പണം വേണ്ടെന്നോ?
1: ഇല്ല, ഞാൻ ഒപ്പിടില്ല.
0: ഒപ്പിടാതെ പിന്നെ നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്?
1: എനിക്ക് ആ പണം ആവശ്യമില്ല. എനിക്ക് വേണ്ട.
0: ഈ പണം വേണ്ടെന്നോ? നിക്കോ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്! ഞാൻ സാക്ഷി നിൽക്കാം, അമ്മ കൊടുത്തയച്ചതല്ലേ.
1: എനിക്ക് വേണ്ട. പണം കൊണ്ട് പൊയ്ക്കോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
2: ശരി, എന്നാൽ ഞാൻ മറ്റൊരു സമയം വരാം.
1: വേണ്ട, ഇനി വരികയേ വേണ്ട.
2: അല്ല, ഇവിടെ കൊടുത്തിട്ട് പോകാം. വന്നതല്ലേ.
0: നിക്കോ, നീ ഇയാളെ ഇവിടെ ഇങ്ങനെ നിർത്തി താമസിപ്പിക്കരുത്. ഇയാൾ കാത്തു നിൽക്കുകയാണ്. നീ ഈ പണം വാങ്ങ്.
1: ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് പണം വേണ്ടെന്ന്?
0: അങ്ങനെ പറഞ്ഞ പറ്റില്ല. പണം വാങ്ങണം. ദേ, നീ ഈ പേന കൊണ്ട് ഒപ്പിട്.
1: ശല്യമായല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിട്ടോളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട.
2: ശരി, ഇതാ പണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
0: നിക്കോ, നീ അങ്ങനെ ചെയ്തത് നന്നായി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. എടാ, നിനക്ക് വിശക്കുന്നില്ലേ?
1: ഉണ്ട്.
0: ഇവിടെ സൂപ്പ് ഇരിപ്പുണ്ടോ?
1: ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ട്. ആ നസ്താസി വന്നല്ലോ, അവളോട് ചോദിക്കാം. നീ എവിടെയായിരുന്നു?
3: ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു.
0: എനിക്ക് കുറച്ച് ചായ വേണം നസ്താസിയ.
3: ചായയോ സൂപ്പോ എന്താന്ന് വെച്ചാ കുടിക്കുക. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
1: എന്റെ മനസ്സിന് ചാഞ്ചല്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
3: ഇല്ല പോലും, 2 ദിവസമായി ബോധവും പൊക്കണോ ഇല്ലാതെ എന്തുവായിരുന്നു? എന്താണ് ആളുകളോട് പറഞ്ഞതെന്ന് വല്ല വെളിവും ഉണ്ടോ നിങ്ങക്ക്?
0: അന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ പെരുമാറി തോർക്കുമ്പോ ഒരു ഒറ്റ തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. വിലാസം പോലും തരാതെ കടന്നു കളഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത കോപം വന്നു. എങ്ങനെയും നിന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ ഞൊടിയിട മതി നിക്കോവ്. നീ കരുതി ഞാൻ കണ്ടുപിടിക്കലാ. നീ ഏത് നരകത്തിൽ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും.
1: എന്നാലും പറ, നീ എങ്ങനെ ഇവിടം കണ്ടുപിടിച്ചു?
0: നീ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ.
1: അതെയോ, എങ്ങനെ? കേൾക്കട്ടെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, കൂടാതെ വിനോദ് കല്ലറ.

0: പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ധ്രുവം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയത്.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭുപീന്ദർ സിംഗ് ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ഭൂപീന്ദർ സിംഗ് ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനകം 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ വികസനത്തിനൊപ്പം പൈതൃകത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔപചാരിക സ്വീകരണം നൽകിയിരുന്നു. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം

0: നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അജണ്ടയാക്കിയ യോഗത്തിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TDK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TDKയിൽ നിന്ന് 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TDK ചർച്ച ആരംഭിച്ചു. TDKക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 5 MLA മാരാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസ് തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് DMK നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാലതാമസമില്ലാതെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് NDA അസമിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ളൈ അതിയിൽ വിമാനം പറന്നുയർന്നത്. ആകെ 4550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ളൈ അതിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെയാണ് 350 തീർത്ഥാടകരുമായി 2 സർവീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:59. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം നിറകുടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ജയവിജയ.

0: ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ.
1: അടുത്ത ഗാനം ഉത്തമൻ എന്ന ചിത്രത്തിൽ ഗായത്രി പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്രഗാനം വീണ്ടും 6 മണിക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചവിട്ടുകളിപ്പാട്ട്, എം ചിന്നമ്മവും സംഘവും അവതരിപ്പിക്കുന്നത്.

0: നള്ളത്താണ് അയ്യപ്പങ്കാവിൽ പൂങ്കാവിലെ പിന്നെന്തെഴുന്നള്ളത്താണ് അയ്യപ്പങ്കാവിൽ
1: പൂങ്കാവിലെ പിന്നെന്തെഴുന്നള്ളത്താണ് അയ്യപ്പങ്കാവിൽ പൂങ്കാവിലെ പിന്നെന്തെഴുന്നള്ളത്താണ് അയ്യപ്പങ്കാവിൽ പൂങ്കാവിലെ
0: ഗാലുകെട്ടൊരു മൊഴിയുണ്ടോലോ അയ്യപ്പ.

0: എം ചിന്നമ്മവും സംഘവും അവതരിപ്പിച്ച ചവിട്ടുകളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഹാത്തി മേരെ സാത്തി എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ പാടിയത്. ഗാനരചന ആനന്ദ് ബക്ഷി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ. ഗോപിനാഥ് മേമുണ്ടയുടെ വരികൾക്ക് കെ കുഞ്ഞിരാമൻ സംഗീതം നൽകി ചന്ദ്രിക ഗോപിനാഥ് പാടിയത്.

ലളിതഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചാമരം എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനരചന പൂവച്ചിൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी, सस्टेनेबिलिटी और सप्लाई चेन रिजिलियंस हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा। भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर 16 बिलियन डॉलर तक पहुंच चुका है। 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं।
1: President Thu Lam said Vietnam attaches great importance to the outcome of 50 years of relations with India as well as 10 years of the comprehensive strategic partnership. The Securities and Exchange Board of India, SEBI, has formed a special task force called CyberSuraksha.ai to tackle rising cybersecurity risks linked to artificial intelligence. The move comes amid concerns that advanced AI tools such as Claude Mythos can rapidly identify and potentially exploit system vulnerabilities at scale. SEBI stressed the need for stronger coordination, real-time information sharing, and continuous monitoring to prevent large-scale cyber incidents in the interconnected securities market. And with that, we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: നിലമ്പൂർ നാടുകാണി ചുരംപാത മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മാസ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി സഹകരിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, മറ്റ് സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം മെഗാ ക്ലീനിങ്ങിൽ പങ്കെടുത്തു. ആനമറി മുതൽ നാടുകാണി അതിർത്തി വരെയുള്ള 11 കിലോമീറ്റർ ചുരംപാതയിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഡ്രൈവിൽ നീക്കം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളിലായി 500-ലധികം പേരാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുത്തത്. നീലഗിരി ജൈവ വൈവിധ്യ മേഖലയുടെ ഭാഗമായ നാടുകാണി ചുരംപാതയിൽ യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ച് വന്യമൃഗങ്ങൾ അപകടാവസ്ഥയിലാവുകയും താഴ്വാരത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന വിധം ജലസ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരിസ്ഥിതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ക്ലീനിംഗ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ഒരു വിദേശ പൗരനും ഉദ്യമത്തിൽ പങ്കാളിയായി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ആരംഭിച്ചു. 33 തരം മാങ്ങകളുടെ വിളവെടുപ്പാണ് തുടങ്ങിയത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിച്ച വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള മാവുകളാണ് തോട്ടത്തിൽ വളരുന്നത്. ആവശ്യമുള്ളവർക്ക് മാങ്ങകൾ കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ ലഭിക്കും. വിൽപ്പനയ്ക്ക് ശേഷമുള്ള മാമ്പഴങ്ങൾ പഴച്ചാറുകളാക്കി സംരക്ഷിച്ച് വിൽക്കുകയും ചെയ്യും. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാമ്പഴം തേടി ഇവിടങ്ങളിൽ എത്തുന്നുണ്ട്. തോട്ടത്തിലെ പ്രവൃത്തി സമയങ്ങളിൽ മാങ്ങയുടെ വിൽപ്പന നടക്കുമെന്ന് ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ടി രേഷ്മ പറഞ്ഞു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടിയുടെ ഭാഗമായുള്ള ആദര സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്നത്തെ ആധുനിക കേരളമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച കലാകാരിയാണ് നിലമ്പൂർ ആയിഷ എന്ന് സ്വരാജ് പറഞ്ഞു. മാപ്പിള അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഡോക്ടർ സുജ സൂസൻ ജോർജ്, ടി കെ ഹംസ, ബഷീർ ചുങ്കത്തറ, പുലിക്കോട്ടിൽ ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. മാപ്പിളപ്പാട്ടുകളും നാടകവേദികളും വിഷയത്തിൽ ഫൈസൽ എളേറ്റിൽ പ്രഭാഷണം നടത്തി. കോടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലൊളി അബ്ദുറഹിമാൻ ആയിഷയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, നാടക പ്രവർത്തക സംഗമം എന്നിവയും നടന്നു. സായി സ്നേഹതീരത്തിന്റെ ആഭിമുഖ്യത്തിൽ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച 5 ദിവസത്തെ താലോലം ക്യാമ്പ് സമാപിച്ചു. മുൻ എം എൽ എ വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുനിൽ പേഴുങ്കാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ചെറുകാട് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് 5 ദിവസത്തെ പരിപാടികൾ നടന്നത്. അനന്തു എന്ന തൂലിക നാമത്തിൽ ബാലസാഹിത്യങ്ങൾ എഴുതിയിരുന്ന അധ്യാപകനും പത്രപ്രവർത്തകനുമായിരുന്ന വി കെ ബാലചന്ദ്രന്റെ ഓർമ്മയ്ക്കായി കേരള കലാക്ഷേത്രയും അക്ഷയ സാംസ്കാരിക വേദിയും നൽകുന്ന 3ാമത് അനന്തു സാഹിത്യ പുരസ്കാരം ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ സമ്മാനിച്ചു. പെരിന്തൽമണ്ണയിൽ കേരള കലാക്ഷേത്രയുടെ 57-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗാനരചയിതാവ് പി അരവിന്ദിൽ നിന്ന് ഡോക്ടർ വിജയകൃഷ്ണൻ പുരസ്കാരമേറ്റു.

വാങ്ങി. കേരള ഫോക്ലർ അക്കാദമി അവാർഡും വയോജന മിത്ര അവാർഡും നേടിയ പൂതൻകളി ആശാൻ മക്കരപ്പറമ്പ് അമ്പലപ്പടി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് താങ്ങായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം തുടങ്ങി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റ് അഥവാ PCU നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഈ സേവനം നൽകിയിരുന്നെങ്കിലും വേഗത്തിൽ വസ്ത്രങ്ങൾ എത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രം മാത്രമല്ല, നിർദ്ദന

0: നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഈ സേവനം നൽകിയിരുന്നെങ്കിലും വേഗത്തിൽ വസ്ത്രങ്ങൾ എത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രം മാത്രമല്ല, നിർധനർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിലും PCU വളരെ സജീവമാണ്. അസത്ത് പദ്ധതിയുടെ ഭാഗമായി ഹോം കെയർ വളണ്ടിയർ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ നടത്തി വരുന്നുണ്ട്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ വീടുകളിൽ എത്തിക്കാനും പുനരധിവാസത്തിനുമായി ഷെൽട്ടർ ഹോമുകൾ കണ്ടെത്താനും PCU സജീവമാണ്. ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം മെഡിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റെനി നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, വിവിധ തരം വളങ്ങളും അവയുടെ പ്രാധാന്യവും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി, ഉറങ്ങാത്ത ഗായകൻ, ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള ചിത്രീകരണം. 8:00 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ശാസ്ത്രീയ സംഗീതം, അടൂർ P. സുദർശനന്റെ സംഗീത കച്ചേരി, N. ഹരികുമാർ വയലിൻ. 11:00 ലളിതഗാനം.

നാളത്തെ പരിപാടികൾ: രാവിലെ 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ഏറ്റുമാനൂർ സോമദാസന്റെ കവിത കുഞ്ചു, ആലപിക്കുന്നത് കാവാലം ശ്രീകുമാർ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഇത് ഭൂമിയാണ്. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ബിഷ്റുൽ ഹാഫി പങ്കെടുക്കുന്നു. കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ.

9 മണിക്ക് സുവർണ മലരുകൾ, 9:45 വാർത്താ തരംഗിണി, 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യൂയറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് അഷ്ടപതി, അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ ഗോപാലകൃഷ്ണ വാര്യർ. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ.

6 മണിക്കും 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 കമ്പോളവില നിലവാരം കാലാവസ്ഥ, 7:35 വനിതാവേദി, വനിതാവേദിയിൽ വായനയ്ക്കൊരു മുറി, സംരംഭക അർച്ചന ഗോപിനാഥുമായി അഭിമുഖം, 8:00 ദിൽ സേ ദിൽ തക്, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം, രാജേഷ് സോദാത്തറിന്റെ നാടോടി ഗീതങ്ങൾ, എം ഡി വക്കീൽ

0: ദ്വീപ സമൂഹേഷു അസമേ മേഘാലയെ പൂർവ രാജസ്ഥാനേ ഹരിയാണായാം ചണ്ഡിഗഢേ സഹൈവ ദില്ലി നഗരെ കതിപയേഷു സ്ഥാനേഷു വിദ്യുത്പാതേന സഹ ജഞ്ജാവാതസ്യ തീവ്രവായോഹ ച സംഭാവന വർത്തതെ. അപ്പി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ദലയോർമധ്യേ ക്രീഡാ ഭവിഷ്യതി. സായം സാർദ്ധസപ്തവാദനെ ക്രീഡാ ആരപ്സ്യതെ. ഹ്യഃ ദില്ല്യാഃ അരുണ ജേറ്റലി ക്രീഡാംഗണെ ചെന്നൈ സൂപ്പർ കിങ്സ് ദലേന ദില്ലി ക്യാപിറ്റൽസ് ദലം അഷ്ടസ്തോഭൈഃ പരാജിതം. പുനരേകവാരം മുഖ്യാഃ വാർത്താഃ. നവദില്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രപതിനാ തോ ലാം ഇത്യമുനാ സഹ സംഭാഷണം വിഹിതവാൻ. ടിവികെ പ്രമുഖേന വിജയേന തമിഴ്നാടോഃ രാജ്യപാലേന സഹ കൃതം മേലനം. അസമരാജ്യസ്യ മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ്മ അദ്യ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. ഇതി വാർത്താഃ.
1: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരു രാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
3: കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് കെ സാത്ത് സാത്ത് സെക്യൂരിറ്റി സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ ഹമാര സഹയോഗ് നയ സ്തര പർ പഹുഞ്ചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലിട്രൽ ട്രേഡ് പിച്ചലേ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുഞ്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുഞ്ചാനേ കേ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത MLA മാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും UDFന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
2: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഡി എം കെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ടി വി കെയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയും അറിയിച്ചിട്ടുണ്ട്. എ ഐ എ ഡി എം കെയിലെ ഒരു വിഭാഗം എം എൽ എമാരും ടി വി കെയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് _ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: രാജ്യത്ത് ഗാർഹിക എൽ പി ജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി സിഇഒ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
6: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
2: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞു വീണു മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959

0: നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ് തയ്യാറാക്കിയത് KC അനിൽകുമാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ദീപു SL. 2027 ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ 16th സെൻസസിന്റെ ആദ്യഘട്ട നടപടികൾ 1 April ആരംഭിച്ചത്. ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് വിവരശേഖരണം. രാജ്യത്തിന്റെ ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക നില, വിദ്യാഭ്യാസം, തൊഴിൽ, താമസ സൗകര്യം തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്ന ഏറ്റവും വലിയ ദേശീയ സർവേയാണ് സെൻസസ്. കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപീകരിക്കാൻ സെൻസസ് ഡേറ്റ നിർണായകമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സെൻസസ് കൂടുതൽ വേഗത്തിലും തികച്ചും കൃത്യതയോടെയും നടത്തുക എന്നതാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും ഭാവി പദ്ധതികളുടെ രൂപീകരണത്തിനും അടിസ്ഥാന രേഖയാണ് സെൻസസ് സ്ഥിതി വിവര കണക്ക്. ലോകത്തിലെ മികച്ച സെൻസസുകളിൽ ഒന്നായ ഇന്ത്യയുടെ ജനസംഖ്യാ കണക്കെടുപ്പിന് സംശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത വിവരശേഖരണ പ്രവർത്തനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1948 സെൻസസ് നിയമമാണ് സെൻസസ് നടത്തുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം. ഗ്രാമം, നഗരം, വാർഡ് എന്നീ തലങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാഥമിക വിവര സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, ജീവിത സൗകര്യങ്ങൾ, ആസ്തി, മതം, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തൊഴിൽ, കുടിയേറ്റം, ജനന വിവരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഇത് വിശദമായ വിവരങ്ങൾ നൽകുന്നു. ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ സെൻസസ് ആണ് നൽകുന്നത്. സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. 2 ഘട്ടങ്ങളായാണ് സെൻസസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുകൾ തോറും സെൻസസ് പ്രവർത്തനം നടത്തും. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം. വീടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കി വീടുതോറുമുള്ള സെൻസസ് നടത്തും. കെട്ടിടങ്ങളും വീടുകളും രേഖപ്പെടുത്തുന്നതിനൊപ്പം ജനവാസ കേന്ദ്രങ്ങളുടെ നിലവിലെ സ്ഥിതിയും പാർപ്പിടക്കുറവും വിലയിരുത്തും. അതിനു പുറമെ കുടുംബങ്ങളുടെ ആസ്തികളും ലഭ്യമായ സൗകര്യങ്ങളും സംബന്ധിച്ച പ്രധാന വിവരങ്ങളും ശേഖരിക്കും. 2nd ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പാണ്. ഇതിന്റെ ഫീൽഡ് വർക്ക് 2027 February-March രാജ്യമൊട്ടാകെ നടത്തും. മഞ്ഞു വീഴ്ചയുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള മറ്റ് മേഖലകളിലേക്കാണ് ഈ തീയതി ബാധകമാകുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കിലും ജമ്മുകാശ്മീരിലും കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലും 2nd ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. ഈ ഘട്ടത്തിൽ ഓരോ പൗരനെയും വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്ത് അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. കണക്കെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ജാതി സെൻസസ് നടത്തും. വീടുകളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 April സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം വീടിന്റെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരവും നൽകുന്നു. സെൻസസ് ഒരു സർക്കാർ കടമ മാത്രമല്ല, എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. സെൻസസ് പ്രക്രിയയിൽ സജീവമായി പങ്കുചേരുകയും സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട്

അഭ്യർത്ഥിച്ചിരുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിവരശേഖരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന നിലയിൽ ഈ സെൻസസ് ശ്രദ്ധേയമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും അവരുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് സമയം ലാഭിക്കാനും കൃത്യമായ വിവരങ്ങൾ നൽകാനും വേഗത്തിലുള്ള ഡേറ്റ പ്രോസസ്സിംഗിനും സഹായിക്കും. സെൽഫ് എന്യൂമറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും എന്യൂമറേറ്റർമാർ വീട്ടിലെത്തും. പോർട്ടലിൽ നൽകിയ വിവരങ്ങൾ ആവശ്യമെങ്കിൽ അപ്പോൾ തിരുത്താം. മൊബൈൽ നമ്പർ വഴിയും മറ്റുമുള്ള വെരിഫിക്കേഷനോ സാക്ഷ്യപ്പെടുത്തലോ ഇതിലില്ല. ഇതിനു പുറമെ രണ്ട് ഘട്ടങ്ങളിലും സ്വയം രേഖപ്പെടുത്തലിനായി ഓൺലൈൻ വ്യവസ്ഥയും ഉണ്ടായിരിക്കും. ഇതിൽ പ്രാദേശിക ഭാഷകളിലും വിവരം നൽകാം. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാകും. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ഇതിൽ സ്വന്തം വിവരങ്ങൾ ഓൺലൈനായി നൽകാം. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ SE.census.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. സ്വയം രേഖപ്പെടുത്തുന്നതിനായി താൽപ്പര്യമുള്ള പൗരന്മാർക്ക് മൊബൈൽ നമ്പറും മറ്റ് അടിസ്ഥാന വിവരങ്ങളും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവരുടെ സൗകര്യമനുസരിച്ച് സെൻസസ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് പൂർത്തിയാക്കാൻ കഴിയും. വീട്ടിലെ ഏതംഗത്തിനും സ്വയം കണക്കെടുപ്പ് നടത്തി വീട്ടുവിവരങ്ങൾ നൽകാവുന്നതാണ്. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ വിജയകരമായി നൽകിക്കഴിഞ്ഞാൽ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതിയാകും. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ജൂൺ 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വീടുകൾ സന്ദർശിക്കും. വ്യക്തിവിവരങ്ങളും വീട്ടുവിവരങ്ങളുമാണ് ശേഖരിക്കുക. കെട്ടിട വിവരം, ഗൃഹോപകരണം, ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ വിവരം തുടങ്ങി 33 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ടത്തിലുള്ളത്. ലക്ഷദ്വീപിൽ April 16 ആരംഭിച്ച വീടുകളുടെ സെൻസസ് May 15 തുടരും. വ്യക്തികൾക്ക് സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാനുള്ള അവസരമാണിത്. സെൻസസിനായി നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ രഹസ്യമായിരിക്കും. ഒഴിവാക്കാനാവാത്ത വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ വേണ്ടി വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാണ്. ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾ പോർട്ടൽ വഴി ഇതിനകം ഈ സൗകര്യം ഉപയോഗിച്ചതായി സെൻസസ് അധികൃതർ അറിയിച്ചു. സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലാക്കുന്നതിൽ ഇതൊരു പ്രധാന നേട്ടമാണ്. ഇത് കൂടുതൽ സൗകര്യവും എളുപ്പവുമായതിനാൽ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. 150 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഭാരത സെൻസസ്. 1872 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തിയത്. എന്നാൽ അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടന്നു. 1881 ആദ്യമായി രാജ്യമൊട്ടാകെ ഒരേ സമയത്ത് സെൻസസ് നടത്തി. അതിനുശേഷം 2011 ഓരോ 10 വർഷത്തിലൊരിക്കൽ സെൻസസ് നടത്തിക്കൊണ്ടിരുന്നു. 2021 നടക്കേണ്ട സെൻസസ് കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. സെൻസസ് പരമ്പരയിലെ 16 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. വേഗത, കൃത്യത, സുതാര്യത എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ ഡിജിറ്റൈസേഷൻ സ്വാഗതാർഹവും അനിവാര്യവുമായ മാറ്റമാണ്. തൊഴിൽ, നഗരവൽക്കരണം, ആരോഗ്യ സംവിധാനങ്ങൾ, സാമൂഹിക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്ക് ദിശാനിർണയം ചെയ്യാൻ സഹായിക്കുന്ന പുതുക്കിയതും ഒഴിവാക്കാനാവാത്തതുമായ ഡേറ്റ നൽകുന്നതിനാൽ ഈ സെൻസസ് അതീവ പ്രാധാന്യമുള്ളതാണ്. 1931 ശേഷം ആദ്യമായി ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയതിനാലും ആദ്യമായി ഡിജിറ്റൽ രീതിയിലായതിനാലും 2027 സെൻസസ് ചരിത്രപരമാണ്. അടിസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിനപ്പുറം സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങൾ പകർത്തുന്നതിലേക്ക് സെൻസസ് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ മാറിവരുന്ന വികസന മുൻഗണനകളെയും വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തമുള്ള വിപുലമായ യുവജനതയുടെ ആഗ്രഹങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കും. ജനസംഖ്യയുടെ ഘടനയും സവിശേഷതകളും പൊതുവെ പഠനാർഹമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാക്ഷരതയും വിദ്യാഭ്യാസവും പാർപ്പിടവും ഗാർഹിക സൗകര്യങ്ങളും നഗരവൽക്കരണം, ജനസംഖ്യാ നിരക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷയും മതവും സാമൂഹികവും സാംസ്കാരികവും ജനസംഖ്യാപരവുമായ വിവരങ്ങൾക്കുള്ള ഏറ്റവും വിശ്വസനീയമായ ഉറവിടമാണ് ഇന്ത്യ സെൻസസ്. അത്
അതുകൊണ്ട് തന്നെ എന്യൂമറേറ്റർമാർ വെറും വിവരശേഖരണത്തിൽ മാത്രം ഒതുങ്ങുന്നവരല്ല, അവർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറുന്നു. സെൻസസ് ജനസംഖ്യയുടെ ഒരു തൽക്ഷണ ചിത്രമെന്നതിലുപരി ഭാവിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കാൻ സഹായിക്കുന്ന തന്ത്രപരമായ ഉപാധിയായും രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പ്രായം കൂടുന്ന സമൂഹത്തിനും ആരോഗ്യ സംരക്ഷണം, പരിചരണം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ആവശ്യങ്ങൾക്കും ഇത് ഏറെ പ്രധാനമാണ്. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക

ജനസംഖ്യാ ഘടനയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന രേഖയാണ് നമ്മുടെ സെൻസസ്. കാര്യക്ഷമവും ഫലപ്രദവുമായ പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഇത് നിയമനിർമ്മാണത്തിനും അടിസ്ഥാന ഘടന മുതലുള്ള വികസന പദ്ധതികൾക്കും വിശ്വസനീയമായ ഡേറ്റ നൽകുന്നു. സാമ്പത്തിക ആസൂത്രണത്തിനും തൊഴിൽ സൃഷ്ടിക്കും സെൻസസ് ഡേറ്റ സഹായകരമാണ്. മാറിവരുന്ന ജനസംഖ്യാ പ്രവണതകൾ, നഗരവൽക്കരണം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ സെൻസസ് സുതാര്യവും വസ്തുനിഷ്ഠവുമായി മാറും. കൃത്യമായ വിവരശേഖരണവും വിശകലനവും ഭാവി നയരൂപീകരണത്തിന് ശക്തമായ അടിത്തറയാകും. അതിലൂടെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗവും സന്തുലിതമായ വികസനവും ഉറപ്പാക്കാൻ കഴിയും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

ജലസേചനം പോലെ തന്നെ പച്ചക്കറികളുടെയും മറ്റ് സസ്യങ്ങളുടെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് അവയ്ക്കു നൽകുന്ന വളപ്രയോഗം. വിപണികളിൽ നിന്നും ലഭിക്കുന്ന പലതരം വളങ്ങളും അതോടൊപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ജൈവവളങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിവിധ തരം വളങ്ങളും അവയുടെ പ്രാധാന്യവും. പ്രിയ ശ്രോതാക്കളെ, നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാം.

ജൈവികമോ അജൈവികമോ അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് വളങ്ങളെന്നത്. ഇവയെല്ലാം തന്നെ സസ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവയാണ്. അതിനാൽ സസ്യങ്ങൾക്ക് ആവശ്യമായ അവയുടെ ശരിയായ വളർച്ചയ്ക്കും ആദായകരമായ ഉൽപ്പാദനത്തിനും വേണ്ടി സസ്യങ്ങളുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് വളങ്ങൾ എന്ന് പറയുന്നത്. വളങ്ങളെ സാധാരണയായി മൂന്ന് ഗ്രൂപ്പുകളായി നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ജൈവവളങ്ങൾ, രാസവളങ്ങൾ, അതോടൊപ്പം ജീവാണുവളങ്ങളും. സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വളങ്ങളെയാണ് ജൈവവളങ്ങളായി കണക്കാക്കുന്നത്. ഇവയൊന്നുകൂടി രണ്ടായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, കൂടുതൽ അളവിൽ ചേർക്കേണ്ടത്. രണ്ട്, ഗാഢത കൂടിയ ജൈവവളങ്ങൾ. ജൈവവളങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ സസ്യപോഷക മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളൂ എന്നതിനാൽ അവ ധാരാളം അളവിൽ സസ്യങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മാത്രമേ സസ്യത്തിന്റെ വളർച്ചയും വികാസവും ഉണ്ടാവുകയുള്ളൂ. ഇനി രാസവളങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ നോക്കാം. രാസവളങ്ങളുടെ പോഷക മൂല്യങ്ങളെ ലഭ്യമാക്കുന്നതിനുള്ള കഴിവിനനുസരിച്ച് നാലു തരമായി തിരിക്കാവുന്നതാണ്. നേർവളങ്ങൾ നൈട്രജൻ മണ്ണിൽ ലഭ്യമാക്കുന്നവ, നേർവളങ്ങൾ ഫോസ്ഫറസ് മണ്ണിൽ ലഭ്യമാക്കുന്നവ, നേർവളങ്ങൾ കെ എന്നത് പൊട്ടാസ്യം മണ്ണിൽ ലഭ്യമാക്കുന്നവ, എൻ പി കെ കൂട്ടുവളങ്ങളും കോംപ്ലക്സ് വളങ്ങളും. ഇവയിൽ നേർവളങ്ങളിൽ നിന്നും നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നീ പോഷക മൂലകങ്ങൾ പ്രത്യേകമായി സസ്യങ്ങൾക്ക് ലഭിക്കുന്നു. നൈട്രജൻ നേർവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നൈട്രജൻ മാത്രം സസ്യത്തിന് ലഭിക്കുന്നു. ഫോസ്ഫേറ്റ് വളങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ ഫോസ്ഫറസ് എന്ന പോഷക മൂലകം സസ്യത്തിന് ലഭിക്കുന്നു. പൊട്ടാഷ് വളങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ പൊട്ടാസ്യം സസ്യങ്ങൾക്ക് ലഭിക്കുന്നു. നൈട്രജൻ മണ്ണിൽ ലഭ്യമാക്കുന്നതിനായി സസ്യങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്ന നേർവളങ്ങളാണ് അമോണിയം സൾഫേറ്റ്, അമോണിയം ക്ലോറൈഡ്, കാൽസ്യം അമോണിയം നൈട്രേറ്റ്, യൂറിയ എന്നിവ. ഫോസ്ഫറസ് എന്ന പോഷക മൂലകം ലഭിക്കുന്നതിനായി സസ്യങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്ന വളങ്ങളാണ് റോക്ക് ഫോസ്ഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, എല്ലുപൊടി എന്നിവ. പൊട്ടാസ്യം എന്ന പോഷക മൂലകം ലഭിക്കുന്നതിനായി മണ്ണിൽ

ചേർത്ത് കൊടുക്കുന്ന വളങ്ങളാണ് മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ. ഇപ്രകാരം നൈട്രജൻ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് വളങ്ങൾ നിശ്ചിത അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത് കൂട്ടുവളങ്ങൾ കൂടി കർഷകർക്ക് ഉണ്ടാക്കാൻ കഴിയും. കോംപ്ലക്സ് വളങ്ങളിൽ രണ്ടോ മൂന്നോ സസ്യപോഷക മൂലകങ്ങൾ അടങ്ങിയിരിക്കും. ഇവ ഫാക്ടറികളിൽ നിർമ്മിച്ചിരിക്കുന്ന സമയത്ത് ഗുളിക രൂപത്തിലോ ക്രിസ്റ്റൽ രൂപത്തിലോ ആയിരിക്കും ലഭ്യമാകുക. ഇനി കൂട്ടുവളങ്ങളെപ്പറ്റി വിവരിക്കുമ്പോൾ 30:20:30, 30:30:30, 10:10:4:15, 10:10:10, 12:12:12 തുടങ്ങിയവയാണ് കൂട്ടുവളങ്ങൾ. ബോറോണിന്റെ ന്യൂനതയുള്ള തോട്ടങ്ങളിൽ ബോറോക്സ് ആണ് തളിക്കേണ്ടത്. ഇനി ജീവാണുവളങ്ങൾ. ജീവാണുവളങ്ങളിൽ ബാക്ടീരിയകൾ അടങ്ങിയിരിക്കും. അതായത് റൈസോബിയം, അസറ്റോബാക്ടർ, ബ്ലൂ ഗ്രീൻ അൽഗാക് തുടങ്ങിയ ബാക്ടീരിയകൾ ജീവാണുവളങ്ങളിൽ കാണാവുന്നതാണ്. ഉദാഹരണമായി അസോസ് വൈറിലം, ഫോസ്ഫോബാക്ടർ, ബയോപൊട്ടാക് തുടങ്ങിയവയും ഉൾപ്പെടുന്നു. മിത്രജീവാണുക്കളെ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ജൈവവളങ്ങൾ സസ്യവളർച്ച ത്വരിതപ്പെടുത്തുകയും രോഗാണുക്കളിൽ നിന്ന് സസ്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ട്രൈക്കോഡെർമ എന്ന പച്ചക്കുമിളാണ് സമ്പുഷ്ടീകരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വിവിധ ജൈവവളങ്ങൾ വെവ്വേറെയും വിവിധ അനുപാതത്തിൽ കൂട്ടിച്ചേർത്തും ട്രൈക്കോഡെർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിക്കാം. 4:1 എന്ന അനുപാതത്തിൽ ഉണക്കിപ്പൊടിച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും, അതുപോലെ 2:1:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോർ കമ്പോസ്റ്റ്, ഉണക്കിപ്പൊടിച്ച ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കോഴിവളം എന്നീ കൂട്ടുകൾ 100 കിലോഗ്രാമിന് 1 കിലോ ട്രൈക്കോഡെർമ അടങ്ങിയ ടാൽക് മിശ്രിതം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു പിടി മിശ്രിതമെടുത്ത് അമർത്തി പിഴിയുമ്പോൾ 1-2 തുള്ളി വെള്ളം ഇറ്റുവീണു തുടങ്ങുമ്പോൾ നനയ്ക്കൽ നിർത്തണം. ഈർപ്പം അധികമാവുന്നതും കുറയുന്നതും ട്രൈക്കോഡെർമയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. ഇങ്ങനെ തയ്യാറാക്കിയ മിശ്രിതം തണലിൽ കൂന കൂട്ടി നനഞ്ഞ ചാക്കുകൾ കൊണ്ട് മൂടണം. 4-5 ദിവസമാകുമ്പോൾ പച്ചനിറത്തിലുള്ള പൂപ്പൽ മിശ്രിതത്തിനു മുകളിൽ വന്നിരിക്കുന്നത് കാണാം. ഒന്നുകൂടി ഇളക്കി ആവശ്യമെങ്കിൽ ഈർപ്പം നൽകി വീണ്ടും കൂട്ടിയിട്ട് മൂടുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ഈർപ്പമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ 12-14 ദിവസമാകുമ്പോൾ സമ്പുഷ്ടമായ കമ്പോസ്റ്റായി മാറുന്നു. മറ്റു ജൈവാവശിഷ്ടങ്ങൾക്കും ജൈവവളങ്ങൾക്കുമൊപ്പം സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ വിഘടിച്ച് പോഷകലഭ്യത ത്വരിതപ്പെടുത്തും. കൂടാതെ സമ്പുഷ്ടീകൃത ജൈവവളങ്ങളുടെ ഉപയോഗത്തിലൂടെ സസ്യങ്ങളുടെ വേരുകളുടെ വളർച്ചാ തോത് കൂടുകയും ചെയ്യുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ ചെറുത്തുനിർത്താനുള്ള കരുത്ത് അവയ്ക്ക് വർദ്ധിക്കുകയും പ്രധാന മൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ആഗിരണശേഷിയും വിനിമയക്ഷമതയും വർദ്ധിക്കുകയും ചെയ്യുന്നു.

0: പരമ്പരാഗതമായി ഉപയോഗിച്ചു പോരുന്ന പുളിപ്പിച്ച ദ്രാവക ജൈവവളങ്ങളാണ് പഞ്ചഗവ്യം, ജീവാമൃതം, അമൃതപാനി, ഹ്യൂമിക് ആസിഡ്, വേർമി വാഷ് തുടങ്ങിയവ. ഇത്തരം വളങ്ങൾ ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമായ ബയോ ഇൻകുലന്റുകളാണ്. പുളിപ്പിച്ച ദ്രാവക ബയോ ഫോർമുലേഷനുകളുടെ പ്രയോഗം മണ്ണിലെ സൂക്ഷ്മാണുക്കളെ ത്വരിതപ്പെടുത്തുകയും ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജീവാമൃതത്തിന്റെ ഉപയോഗം ചിലവ് കുറഞ്ഞതും എന്നാൽ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്ന സൂക്ഷ്മജീവികളെ വളർത്താനും മണ്ണിന്റെ ധാതുവൽക്കരണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, ശർക്കര, ജീവാണുനിബിഡമായ മണ്ണ് എന്നിവയിൽ നിന്നാണ് ജീവാമൃതം തയ്യാറാക്കുന്നത്. ജീവാമൃതം കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, നിരവധി മൈക്രോന്യൂട്രിയന്റുകൾ എന്നിവയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണ്.
1: സൂക്ഷ്മജീവികളായ ബാക്ടീരിയകൾ, ഫംഗസുകൾ എന്നിവ കൃഷിക്ക് വൻതോതിൽ ഉപകാരമുള്ളവയാണ്. ജൈവാംശം വിഘടിപ്പിക്കുന്നതിനും മണ്ണിലെ പോഷകങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമൊക്കെ ഈ സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നുണ്ട്. ജീവാണുവളങ്ങളിലെ സൂക്ഷ്മജീവികൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുത്ത് മണ്ണിൽ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയോ ചെയ്യാവുന്നതാണ്. ജൈവ കൃഷി രീതികൾ പിന്തുടരുമ്പോൾ സൂക്ഷ്മജീവികളെ നാം ധാരാളമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പരിസ്ഥിതിക്ക് ദോഷമില്ല എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ ഗുണം. കൃഷിയിൽ

തിരിച്ചു വരാം. സൂക്ഷ്മാണുവളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ജീവാണുവളമാണ് റൈസോബിയം. പയറുവർഗ ചെടികളുടെ വേരുകളിലെ ചെറിയ മുഴകളിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈ റൈസോബിയം. 5 മുതൽ 8 കിലോഗ്രാം പയറുവിത്തിന് 200 ഗ്രാം റൈസോബിയം കലർന്ന ജീവാണുവളം വേണ്ടിവരും. വിത്തിൽ റൈസോബിയം പുരട്ടുന്നതിനായി വിത്ത് അല്പം വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർത്ത് റൈസോബിയം കൾച്ചറുമായി നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്നതുപോലെ കൂട്ടിയോജിപ്പിക്കണം. പിന്നീട് വൃത്തിയുള്ള കടലാസിലോ ചാക്കിലോ ഇട്ട് തണലത്ത് ഉണക്കി ഉടനെ വിതയ്ക്കുകയും വേണം. രാസവളവുമായി റൈസോബിയം കലർന്ന വിത്തുകൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. മറ്റൊന്നാണ് അസോസ്പെറില്ലം. മണ്ണിലും ചെടിയുടെ വേരുപടലത്തിലും വസിക്കുന്ന ഈ ബാക്ടീരിയം അന്തരീക്ഷത്തിലെ നൈട്രജൻ 1 സെന്റിന് 60 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചെടികൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. പച്ചക്കറികളിൽ അസോസ്പെറില്ലത്തിന്റെ ഉപയോഗം

ചെടിയുടെ വളർച്ചയ്ക്കും വിളവർദ്ധനവിനും സഹായിക്കും. മറ്റു ജീവാണു വളങ്ങളോടൊപ്പം പ്രത്യേകിച്ച് മൈക്കോറൈസയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. വിത്തിൽ പുരട്ടിയും ലായിനിയാക്കി തൈകൾ പറിച്ചു നടുമ്പോൾ വേരുമുക്കിയും ജൈവവളത്തോടൊപ്പം മണ്ണിൽ നേരിട്ട് ചേർത്തും ഉപയോഗിക്കാം. 500 ഗ്രാം അസോസ്പെറില്ലം കൾച്ചർ ഉപയോഗിച്ച് 5 മുതൽ 10 വരെ കിലോഗ്രാം വിത്ത് പുരട്ടിയെടുക്കാം. വിത്ത് ഒരു പാത്രത്തിലെടുത്ത് വെള്ളമോ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ച് ഈർപ്പം വരുത്തിയ ശേഷം കൾച്ചറുമായി നല്ലവണ്ണം യോജിപ്പിക്കണം. തുടർന്ന് അരമണിക്കൂർ തണലത്ത് ഉണക്കിയ ശേഷം വേണം വിത്ത് നടാൻ. പറിച്ചു നടുന്ന തൈകളുടെ വേരുകൾ അസോസ്പൈറിലത്തിന്റെ 250 ഗ്രാം കൾച്ചർ 700 മില്ലിലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ അരമണിക്കൂർ താഴ്ത്തി വെക്കുന്നത് നന്നായിരിക്കും. പറിച്ചു നടുന്ന തൈകൾ അസോസ്പൈറില്ലം കൾച്ചറിൽ മുക്കിയെടുക്കുന്നത് വേര് വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും. നേരിട്ട് മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ ഹെക്ടറിന് 2 മുതൽ 4 കിലോഗ്രാം കൾച്ചർ ആവശ്യമാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ ലഭ്യത വരുത്തുന്നതിന് 1 ഭാഗം അസോസ്പെറിലും 25 ഭാഗം ഉണക്കിപ്പൊടിച്ച ചാണകമോ കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മറ്റൊരു ജീവാണു വളമാണ് അസെറ്റോബാക്ടർ. മണ്ണിൽ സ്വതന്ത്രമായി വസിച്ച് അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ് അസെറ്റോബാക്ടർ. ഏകദേശം 20 മുതൽ 25 കിലോഗ്രാം വരെ നൈട്രജനെ അമോണിയയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ബാക്ടീരിയയാണ് അസെറ്റോബാക്ടർ. വിളകൾക്ക് നൈട്രജന്റെ ആവശ്യകതയുടെ 25 മുതൽ 30% വരെ അസെറ്റോബാക്ടർ നിറവേറ്റും. ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാനുള്ള സസ്യ ഹോർമോണുകളും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അസോസ്പൈറിലം ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ പച്ചക്കറി വിളകൾക്ക് അസെറ്റോബാക്ടർ നൽകാവുന്നതാണ്. മറ്റൊന്നാണ് മൈക്കോറൈസ. എല്ലാ ഇനം പച്ചക്കറികൾക്കും വളരെ അനുയോജ്യമായതും ഒരു ടോണിക് പോലെ പ്രവർത്തിക്കുന്നതുമായ ഒരു ഫോസ്ഫറസ് ജീവാണു വളമാണ് മൈക്കോറൈസ. മൈക്കോറൈസ ചെടികളിൽ നിന്നും ആവശ്യമായ അന്നജം ഉപയോഗിക്കുകയും പകരം ചെടികൾക്ക് മണ്ണിൽ നിന്ന് ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മാഗ്നീഷ്യം മുതലായ പോഷകങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മൈക്കോറൈസയുടെ തന്തുക്കൾ മണ്ണിൽ ലഭ്യമായ ഈർപ്പത്തെ വലിച്ചെടുത്ത് ചെടിക്ക് നൽകുകയും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവ വേരിനുള്ളിൽ കടന്ന് ചെടികളിൽ ആന്തരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം രോഗഹേതുക്കളായ കുമിളുകൾ വേരിനുള്ളിൽ കടന്നു കൂടുന്നത് ചെറുക്കുകയും ചെയ്യുന്നു. പച്ചക്കറി ഇനങ്ങളിൽ മൈക്കോറൈസയുടെ പ്രയോഗം വളർച്ചയിലും വിളവിലും കാര്യമായ വർധനവ് നൽകുന്നുണ്ട്. പച്ചക്കറി വിളകളിൽ രോഗഹേതുക്കളായ പിത്തിയം ഫൈറ്റോഫ്തോറ റൈസെക്ടോണിയ ഫ്യുസേറിയം മുതലായ കുമിളുകളെയും നിമാവിരകളെയും പ്രതിരോധിക്കാൻ അനുയോജ്യമാണ് ഇത്. ചെടികളിൽ ബാക്ടീരിയ വാട്ടത്തിനെയും മൈക്കോറൈസ പ്രയോഗം ഫലപ്രദമായി നിയന്ത്രിക്കുന്നു. 1 ചതുരശ്ര മീറ്ററിന് 200 ഗ്രാം എന്ന തോതിൽ തവാരണകളിൽ വിത്തിടുന്ന വരികളിൽ മൈക്കോറൈസ പൊടി നേരിയ കനത്തിൽ വിതറാം. ഇതിനു മുകളിലായി വിത്ത് വരിവരിയായി ഇട്ടുകൊടുക്കണം. വരിയായി വിത്ത് പാകാത്ത ചീര മുതലായ ഇനങ്ങൾക്ക് തവാരണകളിലെ മുകളിലത്തെ 1 ഇഞ്ച് കനത്തിലുള്ള മണ്ണിൽ മൈക്കോറൈസ പൊടി വിതറി മണ്ണുമായി യോജിപ്പിക്കണം. അതിനുശേഷം വിത്ത് പാകുന്നതായിരിക്കും നല്ലത്. പറിച്ചു നടുമ്പോൾ ചെടിയൊന്നിന് 5 ഗ്രാം എന്ന തോതിൽ മൈക്കോറൈസ മണ്ണിൽ ചേർത്തു കൊടുക്കാവുന്നതാണ്. ട്രൈക്കോഡെർമ സ്യൂഡമോണസ് മുതലായ സൂക്ഷ്മാണുക്കളുമായി മൈക്കോറൈസ സംയോജിച്ച് പ്രവർത്തിക്കുകയും അതിലൂടെ കൂടുതൽ ഫലപ്രദമായ രോഗനിയന്ത്രണം സാധ്യമാക്കുകയും ചെയ്യും. AMF കിഴങ്ങുവർഗ്ഗങ്ങൾക്ക് അനുയോജ്യമാണ് മൈക്കോറൈസ. ഇവ വിത്ത് കിഴങ്ങ് നടുന്ന സമയത്ത് കിഴങ്ങൊന്നിന് 3 മുതൽ 5 ഗ്രാം എന്ന തോതിൽ ഉപയോഗിക്കാം. മറ്റൊന്നാണ് PGPR1. വ്യത്യസ്ത സൂക്ഷ്മജീവികളുടെ മിശ്രിതമാണ് PGPR Mix 1. ചെടികളുടെ വേരുകളിൽ കേന്ദ്രീകരിക്കുന്ന ഇത്തരം സൂക്ഷ്മജീവികൾ സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കും. ഇവ ചെടികളുടെ വേരുപടലത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളും ഹോർമോണുകളും അമിനോ അമ്ലങ്ങളും വിറ്റാമിനുകളും ലഭ്യമാക്കുക വഴി ഇവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. 10% വീര്യമുള്ള ശർക്കര ലായനി അല്ലെങ്കിൽ 5% വീര്യമുള്ള പഞ്ചസാര ലായനി, 40% വീര്യമുള്ള തിളപ്പിച്ചാറ്റിയ അറാബിക് ലായനി അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർന്ന 1.5 ലിറ്റർ വെള്ളത്തിൽ 500 ഗ്രാം PGPR Mix 1 ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി വിത്തുമായി പുരട്ടി തണലത്ത് വിരിച്ച ചണച്ചാക്കിൽ നിരത്തി ഉണക്കി ഉടനടി പാകുന്നത് നന്നായിരിക്കും.

0: തൈകളുടെ വേര് പരിചരണത്തിന് ഉത്തമമാണ് പി ജി പി ആർ മിക്സ് 1. പറിച്ചു നടുന്ന തൈകളുടെ വേര് 2.5 ലിറ്റർ വെള്ളത്തിൽ 500 ഗ്രാം പി ജി പി ആർ മിക്സ് 1 ചേർത്ത ലായനിയിൽ 20 മിനിറ്റ് മുക്കിവെച്ച ശേഷം നടുന്നത് തൈകളുടെ വേര് പരിചരണത്തിന് നന്നായിരിക്കും. 6 മാസം പ്രായമായ തൈകൾ മണ്ണിൽ നടുമ്പോൾ 25% ഉണക്കിയ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കാലിവളം അല്ലെങ്കിൽ ചാണകം ഇതിലേതെങ്കിലും ഒരു ഭാഗത്തോടൊപ്പം പി ജി പി ആർ മിക്സ് ചേർത്ത് നടണം. 10 സെന്റിലേക്ക് 40 മുതൽ 80 ഗ്രാം വരെ പി ജി പി ആർ മിക്സ് 1 വേണ്ടിവരും. 6 മാസത്തിനുമേൽ പ്രായമുള്ള ചെടികൾക്ക് 80 മുതൽ 160 ഗ്രാം വരെ പി ജി പി ആർ മിക്സ് വേണം. പ്രധാനമായും കരപ്രദേശത്ത് അമ്ല ക്ഷാരഗുണമില്ലാത്തതോ ക്ഷാരഗുണമുള്ളതോ ആയ മണ്ണിൽ മസൂരി ഫോസ്, രാജ്ഫോസ് തുടങ്ങിയ ഫോസ്ഫറസ് വളങ്ങൾ ചെടികൾക്ക് ഫലപ്രദമായി ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്ന ബാക്ടീരിയകളും കുമിളുകളും ചേർന്നവയാണ് ഇത്തരം ജീവാണു വളങ്ങൾ.
1: ജീവാണുവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് നോക്കാം.
0: ഗുണമേന്മയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവർത്തന കാലാവധി കഴിഞ്ഞ ജീവാണുവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ജീവാണുവളങ്ങൾ നേരിട്ട് സൂര്യപ്രകാശം പതിക്കാതെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ജീവാണുക്കളുടെ വളർച്ചയും പ്രവർത്തനവും ത്വരിതപ്പെടുത്തുന്നതിന് ജീവാണുക്കളോടൊപ്പം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രകാരം ജൈവവളം ചേർത്ത് കൊടുക്കാവുന്നതാണ്.

0: വയലും വീടും പരിപാടി സമാപിക്കുന്നു.
1: വയലും വീടും.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 25,900, വടകര 25,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,300, വടകര 15,500 രൂപ. നാളികേരം 1,000 പാലക്കാട് 24,000, പൊന്നാനി 18,000, കോഴിക്കോട് 17,120, മഞ്ചേരി ക്വിന്റലിന് 4,450, മാനന്തവാടി ക്വിന്റലിന് 5,600. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 24,800, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,600, മാനന്തവാടി 3,300. അടയ്ക്ക 1,000 പാലക്കാട് 3,600, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 9,000, മഞ്ചേരി ക്വിന്റലിന് 7,500. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 600, മാനന്തവാടി ലഗോൺ 620. കൊട്ടപ്പാക്ക് ക്വിന്റലിന് കോഴിക്കോട് പഴയത് 38,000, കോഴിക്കോട് പുതിയത് 38,000, മാനന്തവാടി പഴയത് 36,000. പുകയില മീനമ്പാളയം ക്വിന്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 35,000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിന്റലിന് മാനന്തവാടി പുതിയത് 5,300. പച്ചക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,300, മാനന്തവാടി 2,500. ഉണക്കക്കപ്പ ക്വിന്റലിന് കോഴിക്കോട് 2,600. ശർക്കര ക്വിന്റലിന് മാനന്തവാടി പാണ്ടി 5,350. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 11,800. അരി മാനന്തവാടി ക്വിന്റലിന് ഗന്ധകശാല 18,400. മട്ട 4,600, കുറുവ 4,200. അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600, AP1 4,200, ബോധന 3,700. അരി ചിറ്റൂർ ക്വിന്റലിന് മട്ട 4,800, AST 4,000, പൊന്മണി 4,000, വെള്ളപ്പൊന്നി 6,000. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 17,800, പാലക്കാട് മട്ട 4,700, ബോധന 3,600. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,300, മാനന്തവാടി 4,350. മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 2,300, മഞ്ചേരി 2,200. കടല ക്വിന്റലിന് മാനന്തവാടി 7,000. നെല്ല് ക്വിന്റലിന് മാനന്തവാടി മട്ട 2,500. നിങ്ങൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പ നാഗരികതയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൗഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റ് പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എംപി കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15

0: കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐടി പ്ലാറ്റ്ഫോമായ ഇസി നെറ്റ് നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ഇസി നെറ്റ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇസി നെറ്റിലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക LPGയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
2: भारत सरकार का ये प्रयत्न है कि घरेलू LPG उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग LPG का डिस्ट्रीब्यूशन नॉर्मल है. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% LPG सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
0: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധം അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു.

0: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.

0: തുടരൂ.
1: മലയാള കവിമാതിനെ തുയിലുണർത്തിയ ചങ്ങമ്പുഴ, ഉറങ്ങാത്ത ഗായകൻ. രചന അനൂപ് ചുനക്കര.
2: മലയാള കവിതയുടെ ഉർവരകാലമായിരുന്നു ചങ്ങമ്പുഴയുടേത്. സ്വന്തം സർഗവൈഭവം കൊണ്ട് നമ്മുടെ ഭാഷയ്ക്ക് അനിർവചനീയമായ സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. അനനുകരണീയമായ ഒരു ശൈലിയിലൂടെ കാവ്യചരിത്രത്തിൽ അനൽപമായൊരു സ്ഥാനം അദ്ദേഹം നേടി. ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ വീട്ടിൽ കൃഷ്ണപിള്ള ജനിച്ചു. പാറുക്കുട്ടിയമ്മയുടെ ആദ്യപുത്രനായി. മട്ടാഞ്ചേരിയിൽ തെക്കേടത്ത് വീട്ടിൽ നാരായണ മേനോനായിരുന്നു പിതാവ്. ഇല്ലായ്മയുടെ വരണ്ട ദിനങ്ങളായിരുന്നു കുട്ടിക്കാലം ചങ്ങമ്പുഴയ്ക്ക് നൽകിയത്. ഇടപ്പള്ളി ശ്രീകൃഷ്ണവിലാസം ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ, ആലുവ സെന്റ് മേരി സ്കൂൾ, എറണാകുളം സർക്കാർ ഹൈസ്കൂൾ, സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇന്റർമീഡിയറ്റിന് പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ഓണേഴ്സ് പാസ്സായി. ഒൻപതാം വയസ്സുമുതൽ കവിത എഴുതി തുടങ്ങിയ ചങ്ങമ്പുഴ ജീവിതത്തിന്റെ അന്ത്യകാലം വരെ വിശ്രമരഹിതമായ കാവ്യസപര്യ തുടർന്നു വന്നു. എന്തായിരുന്നു ചങ്ങമ്പുഴ കവിതകളുടെ അകപ്പൊരുൾ? ആ അകപ്പൊരുൾ അന്വേഷിക്കുമ്പോൾ നാം ചങ്ങമ്പുഴയുടെ സർവകാല പ്രസക്തിയും അറിയുന്നു. മനസ്വിനി ചങ്ങമ്പുഴയുടെ അത്യാകർഷകമായ ഭാവഗീതമാണ്.
3: ദേവനികേത ഹിരൺമയമകുടം മേവി ദൂരേ ദ്യുതിവിതറി പൊന്നിൻ കൊടി മരമുകളിൽ ശബളിത സന്നോജ്വലമൊരു കൊടി പാറി.
2: കാൽപ്പനികതയുടെ സുവർണ സ്പർശമല്ലേ നമുക്ക് ഈ വരികളിലൂടെ അറിയാനാവുന്നത്? തന്റെ കാവ്യവൈഭവത്തെ സമ്പന്നമാക്കാൻ ചങ്ങമ്പുഴ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ നാടൻ പാട്ടുകൾ അടക്കമുള്ള മലയാള കവിതയുമായും ഇംഗ്ലീഷ് കാൽപ്പനിക കവിതയുമായും ഉള്ള പരിചയത്തിനു പുറമെ ടാഗോർ കവിതയുടെ സ്വാധീനത്തിൽ നിന്നുണ്ടാകുന്ന യോഗാത്മകത്വത്തിന്റെ ലാഞ്ചനകളും പ്രതീകാത്മകത്വത്തിന്റെ ഛായകളും കാണാൻ കഴിയുമെന്ന് പ്രൊഫസർ ജി കുമാരപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള കാവ്യജീവിതത്തിൽ സംസ്കൃത കവിതയും ഇംഗ്ലീഷിൽ കിട്ടാവുന്ന വിശ്വസാഹിത്യ കൃതികളുമായും അതിഗാഠമായ പരിചയം ചങ്ങമ്പുഴ നേടിയിരുന്നു എന്ന് നമുക്ക് കാണാനാകും.

0: 1934 ഇ വി കൃഷ്ണപിള്ളയുടെ ഉത്സാഹഫലമായി ചങ്ങമ്പുഴയുടെ ആദ്യ കൃതിയായ ബാഷ്പാഞ്ജലി എന്ന സമാഹാരം പ്രസിദ്ധീകരിച്ചു. തുടർന്നു വന്ന ആരാധകൻ എന്ന ഖണ്ഡകാവ്യം സഹൃദയ ലോകത്ത് ഒരു നവാനുഭവമാണ് സൃഷ്ടിച്ചത്. ഈ കൃതിയെക്കുറിച്ച് ജി ശങ്കരക്കുറുപ്പ് ഇങ്ങനെ എഴുതി:
1: നവോത്ഥായികളായ കേരളീയ കവികളിൽ സഹജമായ ശക്തി കൊണ്ട് അതിപ്രധാനമായ ഒരു പദം അർഹിക്കുന്ന ശ്രീമാൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ലളിത കോമളമായ ഒരു നവ്യലഘുകാവ്യമാകുന്നു ആരാധകൻ. ഉജ്ജ്വലമായ ഭാവന, ഉത്കൃഷ്ടമായ വികാരം, സുന്ദരമായ ചിന്ത, സുലളിതമായ രചന. ആരാധകൻ സഹൃദയന്മാരുടെ സവിശേഷ ആരാധനം അർഹിക്കുന്ന കരുണാത്മകമായ ശുദ്ധസ്നേഹത്തെ ഗാനം ചെയ്യുന്ന ഒരു ജീവിത നിരീക്ഷണമത്രേ.

അവരിരുപേരുമൊരാലയത്തിൽ അവിരളാനന്ദം സമുല്ലസിച്ചു. അപരിചിതന്മാരവരേവം ഒരുമിച്ചടുപ്പിച്ച സുപ്രഭാതം അതിദൂരമെ

0: മാത്രം.
1: നിഷ്കളങ്കമായ സ്നേഹം, പരസ്പരം പകരുന്ന സ്നേഹഹൃദയമാണ് വിജയന്റെയും സോമന്റെയും. ഇവരുടെ വിഭിന്നമായതും സംഘർഷമുറ്റതുമായ അനുഭവ കഥനമാണ് ആരാധകൻ എന്ന കവിതയുടെ കേന്ദ്രപ്രമേയം. മൂകമായ ദുഃഖത്തിന്റെയും അധീരമായ സ്നേഹത്തിന്റെയും ധീരമായ സഹിഷ്ണുതയുടെയും സമ്മേളനം കൊണ്ട് ഉത്കൃഷ്ടമായ ജീവിതമാണ് ഇതിന്റെ കഥാവസ്തുവെന്ന് ജി ശങ്കരക്കുറുപ്പ് ആരാധകന്റെ ആശംസയിൽ എഴുതിയിരിക്കുന്നു. മോഹിനി എന്ന കൃതിക്ക് ആമുഖമായി ചങ്ങമ്പുഴ ഇങ്ങനെ എഴുതി.
2: ഇയാഗോ അനുകരണാർഹനല്ലായിരിക്കാം. അധികം ഇയാഗോമാർ ലോകത്തിൽ ജീവിക്കുന്നുമില്ലായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളവരെ ചിത്രീകരിക്കുന്നത് ഒരിക്കലും ഒരപരാധമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോമശേഖരനും ഇതുപോലെ ഒരു അപൂർവ സൃഷ്ടിയാണ് എന്ന് മാത്രം.
3: സോമശേഖരൻ ധീരമാനസൻ പ്രേമചിന്താ പരവശൻ വാണിടുന്നു തൻ പൂമണിമച്ചിൽ ക്ഷീണിതാവിലപ്രജ്ഞനാ.

മോഹിനി എന്ന കാവ്യത്തിലെ സോമശേഖരന്റെ മാനസിക ഘടനയിൽ സാഡിസം എന്ന അംശത്തിന് അതിപ്രധാനമായ സ്ഥാനമാണുള്ളത്. ഇതൊരുപക്ഷേ ആ കഥാപാത്രവും അറിയുന്നതായി നമുക്ക് തോന്നിപ്പോകും. ചങ്ങമ്പുഴയുടെ ആത്മാംശമുള്ള കഥാപാത്രമാണ് സോമശേഖരൻ എന്ന് പറഞ്ഞാൽ പോലും തെറ്റാവില്ല.

സ്നേഹദുഃഖങ്ങളുടെ അനന്തമായ തിരിയൊഴുക്ക് ഈ കൃതിയിൽ അനുഭവിച്ചതുപോലെ മറ്റൊരിടത്തും നാം അറിഞ്ഞിട്ടില്ല. 1936 പ്രാണസ്നേഹിതനായിരുന്ന ഇടപ്പള്ളി രാഘവൻപിള്ള ആത്മഹത്യ ചെയ്തു. ഏകാന്തദീപ്തമായ കാൽപ്പനിക പ്രേമസങ്കല്പത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സുഹൃത്തിൻ്റെ സ്മരണയ്ക്കായി 1 മാസം കൊണ്ട് ചങ്ങമ്പുഴ രമണൻ എഴുതി പൂർത്തിയാക്കി. 2 മാസത്തിനകം തന്നെ രമണൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ചങ്ങമ്പുഴ കാവ്യലോകത്ത് അന്യാദൃശ്യമായ സ്ഥാനം നേടിയത്.

സ്നേഹസൗഹൃദത്തിന്റെ പരകോടിയിലാണ് രമണനും മദനനും ജീവിക്കുന്നത്. ഇവിടെ ആശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ പരസ്പരം തങ്ങളുടെ ഹൃദയജാലകം തുറന്നിടുകയാണ്. ചന്ദ്രികയുമായുള്ള രമണന്റെ പ്രണയം തുടക്കം മുതൽ സന്ദേഹരഹിതമാണെന്ന് പറയാനാവില്ല. രമണന്റെ മനസ്സിൽ സന്ദേഹം നിറയുന്നത് പലയിടത്തും നമുക്ക് കാണാം.

0: അത്രയ്ക്കു വാത്സല്യമാണവർക്ക് പുത്രിയിലെന്തിനു ശങ്ക പിന്നെ.
1: ഇവിടെ ചന്ദ്രികയുടെ ശുഭാപ്തി വിശ്വാസവും രമണന്റെ സന്ദേഹവുമാണ് നമുക്ക് കാണാനാവുക. പക്ഷേ തന്റെ പ്രണയിനിയിൽ സംശയത്തിന്റെ ഒരംശവും കാണാൻ രമണൻ ഒരുക്കമായിരുന്നില്ല. മദനൻ സന്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ പോലും രമണൻ അതിന് കാതുകൊടുക്കുന്നില്ല. ഇതിനു കാരണം രമണനിലെ പ്രണയപാരവശ്യം തന്നെ. എത്രയൊക്കെ പരീക്ഷണഗ്രസ്തമായ മാനസികാവസ്ഥയിലും രമണൻ ആശയും ആശ്വാസവും തന്റെ പ്രണയത്തിലൂടെ നേടാനാകുമെന്ന് കരുതുന്നു. രമണൻ ചന്ദ്രികയോട് പറയുന്നത് കേൾക്കുക.

ഇവിടെ വീണ്ടും നാം രമണനിൽ വളർന്നൊഴുകുന്ന സന്ദേഹ ഹൃദയമാണ് കാണുന്നത്. പക്ഷേ ചന്ദ്രിക പ്രണയത്തിന്റെ അഗാധതയിൽ പ്രായോഗികത തെല്ലും സ്മരിക്കുന്നതുമില്ല. ഒടുവിൽ രമണവിയോഗശേഷം കാവ്യാന്തത്തിൽ

0: അല്പനേരമിരുന്നു കരഞ്ഞേച്ചു പോകണേ. അസൗഹൃദാശ്രുക്കൾ കണ്ടുകൊണ്ടെങ്കിലും ആശ്വസിക്കട്ടെയൊന്നി പ്രേമഗായകൻ.
1: രമണന് ആമുഖമായി ചങ്ങമ്പുഴ എഴുതിയ വാക്കുകൾ ഈ കൃതിയിലേക്ക് നമ്മുടെ മനസ്സിനെ അതിവേഗം സമീപിക്കാൻ പ്രാപ്തമാക്കുന്നവയാണ്.
2: സ്മാരകമുദ്ര, ശ്രീമാൻ ഇടപ്പള്ളി രാഘവൻപിള്ള. ഒരു ഗദ്ഗദ സ്വരത്തിലല്ലാതെ കൈരളിക്ക് ഒരിക്കലും ഉച്ചരിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ആ നാമധേയം. അസഹനീയമായ അസ്വതന്ത്രതയുടെയും നീറിപ്പിടിക്കുന്ന നിരാശയുടെയും നടുവിൽപ്പെട്ട് ഞെക്കി ഞെരിഞ്ഞു വിങ്ങിക്കരയുന്ന ആത്മാഭിമാനത്തിൻ്റെ ഒരു പര്യായമായിരുന്നു അത്. 1111 ആണ്ട് മിഥുനമാസം 21 തീയതി ശനിയാഴ്ച രാത്രി കേവലം ആകസ്മികമായി ആ മണിനാദം ദയനീയമമിതം അവസാനിച്ചു. അന്ധമായ സമുദായം, നിഷ്ഠൂരമായ സമുദായം, അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മത്തെപ്പോലും ഇതാ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പ്രണയഗായകൻ്റെ ആത്മാവ് ഏത് ഭൗതിക ആക്രമണങ്ങൾക്കും അതീതമായ നിത്യശാന്തിയെ പ്രാപിച്ചു കഴിഞ്ഞു. ആ ഓമന ചങ്ങാതിയുടെ പാവനസ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് മുന്നിൽ ഈ സൗഹൃദ ഉപഹാരം ഞാനിതാ കണ്ണുനീരോടുകൂടി അർപ്പിച്ചുകൊള്ളുന്നു.
1: ആയിരത്തി 1120 ഗീതഗോവിന്ദം ദേവഗീത എന്ന പേരിൽ ചങ്ങമ്പുഴ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു.

0: സാമോദ ദാമോദരം എന്ന പേരിൽ ഒന്നാം സർഗം തുടങ്ങുന്നു.
1: കോടക്കാറിടതൂർന്നതാണുഗഗനം രാധേ തമാലപ്തമി കാടൊട്ടു കിരുളാർന്നതാണു നിശയായോർത്താലിവൻ ഭീരുവും വീടത്തിച്ചിടുകയാകയാലിവൻ.

0: കഥയും.
1: കവിതയുടെ സുഖലയം ദേവഗീതയിലെ ഓരോ വരിയിലും നമുക്ക് കേൾക്കാം. ഇനിയും എത്രയോ കവിതകളാണ് ഈ സുഖലയം നൽകുന്നതായി ചങ്ങമ്പുഴ രചിച്ചിട്ടുള്ളത്. മലയാള കാൽപ്പനിക കവിത അതിൻ്റെ വസന്ത ഋതുവിൽ സ്വരമുയർത്തിയ കാലമായിരുന്നു ചങ്ങമ്പുഴയുടേത്. എന്നും അവിസ്മരണീയമായി ചങ്ങമ്പുഴയുടെ സാന്നിധ്യം നമ്മുടെ സഹൃദയ ഹൃദയങ്ങളിൽ അനൽപ്പമായി നിലനിൽക്കും.
2: ഉറങ്ങാത്ത ഗായകൻ ചിത്രീകരണം സമാപിക്കുന്നു. രചന അനൂപ് ചുനക്കര. ആഖ്യാനം ഇന്ദു നെടുമങ്ങാട്. കവിതകൾ ചൊല്ലിയത് ബെൻ റോയ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ആനച്ചന്തം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയത്. വരികൾ PC അരവിന്ദൻ, സംഗീതം ജെയ്സൺ ജയനായർ.

അടുത്ത ഗാനം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരക്ക് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ, കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ ഹമാര സഹയോഗ് നയ സ്തര പർ പഹുചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലിട്രൽ ട്രേഡ് പിച്ചലെ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കേ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത എം എൽ എമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെ പി സി സി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് എം എൽ എമാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ 2 ആഴ്ചത്തെ സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. ടി വി കെ നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എ ഐ എ ഡി എം കെയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരിൽ ഒരു വിഭാഗം ടി വി കെയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ടി പ്ലാറ്റ്ഫോമായ ഇ സി നെറ്റ് നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ഇ സി നെറ്റ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ സിനറ്റിലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി ക്യു ആർ കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ അടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ. ഇന്ത്യൻ നാവികരുള്ള വിദേശ പതാക വഹിച്ച കപ്പലുകൾക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 2999 നാവികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചതായും ശ്രീ ശർമ്മ അറിയിച്ചു.
2: About 11 vessels carrying Indian cargo, of which 10 are Indian flag, have already crossed Strait of Hormuz. And the last one was Surf Shakti, which crossed on 2nd May and is supposed to come to New Mangalore and reach by 8th May. And efforts are in hand to get our cargo as well as our flagships out of that as early as possible. I'm happy to state we had started initially and there was reports of congestion on Indian port, which is no more there. In fact, the port occupancy ratio, if I am right, has come down to 60% from earlier 80%, which shows normalization.
1: 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് നാളെ ന്യൂഡൽഹിയിലെ ECIC മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിക്കും. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ്. തൊഴിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശിശേഖർ വെമ്പതിയുടെ നിയമനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കുമായി അമേരിക്ക തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ അംഗീകാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം 10 അഭിഭാഷകരുടെ പേരുകളടങ്ങിയ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 3 ജുഡീഷ്യൽ ഓഫീസർമാരെ ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും കൊളീജിയം അംഗീകാരം നൽകി. തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹാം ബെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
3: നമസ്കാർ. ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാത്ത് മേ വിശാൽ.

0: വിദ്യാഭ്യാസ രംഗം. ചോദ്യം ശരിയാക്കാം.
1: ആണോ ശിവൻ സാറേ, ഇത് കണ്ടോ? 10-ാം ക്ലാസ്സിലെ അപ്പുക്കൂട്ടൻ എഴുതിയ ഉപന്യാസമാണ്. കേരളത്തിലെ പരിസ്ഥിതി വെല്ലുവിളികളും സുസ്ഥിര വികസന മാതൃക.

0: താണ്ടോ ശിവൻ സാറേ, ഇത് കണ്ടോ, 10-ാം ക്ലാസ്സിലെ അപ്പുക്കുട്ടൻ എഴുതിയ ഉപന്യാസമാണ്. കേരളത്തിലെ പരിസ്ഥിതി വെല്ലുവിളികളും സുസ്ഥിര വികസന മാതൃകകളും. ഇതിലെ വരികളൊന്ന് നോക്കി. അന്തരീക്ഷത്തിലെ കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കാൻ ആധുനിക പരിസ്ഥിതി നയങ്ങൾ അനിവാര്യമാണ് എന്ന്.
1: ഇതിലിപ്പോ എന്താ സാറേ പ്രശ്നം? അപ്പുക്കുട്ടൻ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ.
0: നന്നായി എഴുതിയെന്നോ? 30 കൊല്ലമായി ഞാനിവിടെ മലയാളം പഠിപ്പിക്കുന്നു. ഈ വാചകം അർത്ഥം സഹിതം പറയാൻ അവനോട് ഞാൻ സ്റ്റാഫ് റൂമിന് വെളിയിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ അവൻ എന്നെ നോക്കി വെറുതെ ഇടിച്ചു കാണിക്കുന്നു. ഇത് അവൻ എഴുതിയതൊന്നുമല്ല സാറേ, ഇത് അവൻ എവിടെ നിന്നും അടിച്ചു മാറ്റിയതാ.
2: ദാസൻ സാറേ, സാറ് തനിച്ചല്ല. എന്റെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. കഴിഞ്ഞ ദിവസേ ഫോട്ടോസിന്തസിസ് എന്ന വിഷയത്തിൽ ഒരു അസൈൻമെന്റ് കൊടുത്തതാണ്. ക്ലാസ്സിലെ 30 പേരും ഒരുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. എന്താ ഇവരെ കൊണ്ട് ഞാൻ ചെയ്യാ? ഒരു കോമയും ഫുൾ സ്റ്റോപ്പും പോലും മാറിയിട്ടില്ല.
1: എന്നിട്ട് ടീച്ചർ അവരോട് കാര്യം ചോദിച്ചോ?
2: ചോദിച്ചു. എല്ലാവരും വലിയ കാര്യത്തിൽ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സഹായിച്ചതാണെന്ന്. ഇതിപ്പോ നമ്മൾ പഠിപ്പിക്കണോ അതോ ഈ യന്ത്രങ്ങൾ പഠിപ്പിക്കണോ? കുട്ടികൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലാതായി. എന്തിനാ സാറേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി ക്ലാസ്സിൽ ഇങ്ങനെ പോയി നിൽക്കുന്നത്? ഇതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി?
1: ടീച്ചറെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ലോകം മാറുകയാണ്. നമ്മൾ പണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ലൈബ്രറിയിൽ പോയി മണിക്കൂറുകളോളം തിരയുമായിരുന്നു. പിന്നീട് ഗൂഗിളിൽ നോക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്ന ജനറേറ്റീവ് AIയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ പേടിക്കേണ്ട ഈ സാങ്കേതിക വിദ്യ ഒന്നുമല്ല, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല, അതിനെയാണ് പേടിക്കേണ്ടത്.
0: അല്ല, അതെങ്ങനെ ശരിയാവും ശിവൻ സാറേ? ഈ യന്ത്രങ്ങളെ കുട്ടികളെ മടിയന്മാരാക്കുകയല്ലേ? പണ്ടൊക്കെ ഒരു ഉപന്യാസം എഴുതാൻ 10 പുസ്തകം വായിക്കണമായിരുന്നു, അപ്പോൾ നമ്മുടെയൊക്കെ അറിവ് വർദ്ധിക്കുമായിരുന്നു. ഇന്നൊരു ബട്ടൺ അങ്ങോട്ട് അമർത്തിയാൽ 10 മിനിറ്റിൽ ഉപന്യാസം റെഡി. അല്ല, ഇതിനെയാണോ നമ്മൾ പുരോഗതി എന്ന് വിളിക്കേണ്ടത്? പറ.
1: സാർ ഈ ലോകത്തിലൊന്നും അല്ലേ. സാർ ഒരു കാര്യം ശ്രദ്ധിച്ചോ? കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ AI നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ആദ്യത്തെ ആഗോള പ്രമേയം ഐക്യകണ്ഠേനെ പാസാക്കിയത് അറിഞ്ഞായിരുന്നോ?
0: ഇല്ല.
1: അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ എങ്ങനെ മനുഷ്യരാശിക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനെ മെരുക്കാൻ പഠിക്കണം.
2: അല്ലെ, ഈ ശിവൻ സാർ എന്താ ഈ പറയുന്നത്? ഈ മെരുക്കാൻ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ സാറേ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പഠിക്കാൻ പ്രയാസമുള്ള കാര്യമല്ലേ? നമ്മളെ പോലെയുള്ള സാധാരണ അധ്യാപകർക്കൊക്കെ ഇത് വല്ലതും നടക്കുമോ? സയൻസ് ടീച്ചർക്ക് ഇതിൽ എന്ത് കാര്യമാണ് ഉള്ളത്? അത് പറ.
1: ടീച്ചർ, ഈ പേര് കേൾക്കുമ്പോൾ ഇത് വലിയ എന്തോ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമാണ്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂളിനോട് നൽകുന്ന നിർദ്ദേശമാണ്. അത് കൃത്യമായി നൽകാൻ പഠിക്കുന്ന വിദ്യയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പുക്കുട്ടൻ ചെയ്ത് കോപ്പിയിടുകയാണെങ്കിൽ അതിന് കാരണം അവൻ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല എന്നതാണ്. അവൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടി, അത് അതുപോലെ എഴുതി ഇങ്ങ് തന്നു.
0: ആഹാ, അപ്പൊ നമ്മളൊക്കെ ഇനി ചോദിക്കാൻ പഠിക്കണം എന്നാണോ സാറ് പറയുന്നത്? അല്ല, ഒരു ഉദാഹരണം പറ.
1: ചോദിക്കാൻ പഠിക്കണം, ചോദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ അപ്പുക്കുട്ടന്റെ കാര്യത്തിൽ അവൻ ഒരു ലേണിംഗ് പാർട്ട്ണറിനെ പോലെ ഈ AI ഉപയോഗിക്കാമായിരുന്നു.
0: എന്നുവെച്ചാ?
1: ഉദാഹരണത്തിന് അവൻ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ 5 പ്രധാന പോയിന്റുകൾ എനിക്ക് പറഞ്ഞു തരാമോ? ഉപന്യാസം ഞാൻ സ്വന്തമായി എഴുതാം. അപ്പോൾ അവന് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കൂട്ടഞ്ഞ് സ്വന്തമായിട്ട് ഈ വിവരങ്ങൾ വെച്ചിട്ട് ഉപന്യാസം എഴുതാം. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം.
2: അത് കൊള്ളാമല്ലോ. അപ്പോ AI ടീച്ചറായിട്ട് മാറുന്നു. സാറേ, ഈയിടെ ഇന്ത്യയുടെ ഐരാവത് എന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് വായിച്ചല്ലോ. ഇത്തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ചെറിയ ക്ലാസ് മുറികളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക?
1: ഐരാവത് ഇന്ത്യയുടെ അഭിമാനമാണ് ടീച്ചറെ. ലോകത്തെ ഏറ്റവും വേഗതയേറിയ AI സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണത്. നമ്മൾ അധ്യാപകർ ഇത്തരം മാറ്റങ്ങളൊക്കെ അറിയണം. കാര്യം കുട്ടികൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാം. നമ്മളപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റാതെയാവും. ഈയിടെ ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് 2025 ഏറ്റവും ഡിമാൻഡുള്ള ജോലി നൈപുണ്യങ്ങളിലൊന്ന്

0: പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയിരിക്കുമെന്നാണ്. നമ്മൾ കുട്ടികളെ ഇതിൽ നിന്ന് തടഞ്ഞാൽ അവർ ഈ തൊഴിൽ വിപണിയിലൊക്കെ പിന്നിലായി പോകുന്നേ.
1: പക്ഷെ ശിവൻ സാറേ, ഈ യന്ത്രത്തിന് എന്ത് വികാരമാണുള്ളത്! ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ആ ജനങ്ങളുടെ വേദന ഈ എഐക്ക് മനസ്സിലാകുമോ? അത് വെറും ഡേറ്റയല്ലേ തരൂ. ഈ മനുഷ്യത്വം ഇല്ലാത്ത വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? സാഹിത്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒരു ഹൃദയസ്പർശിയായ അനുഭവം അത് വേണ്ടേ?
0: സാറ് പറഞ്ഞത് വലിയൊരു സത്യമാണ്. എഐക്ക് ഇപ്പോൾ ഹൃദയമില്ല.
1: ആ
0: കാലാവസ്ഥ വ്യതിയാനം കാരണം കേരളത്തിൽ അതിതീവ്ര മഴ കൂടുന്നതിനെ കുറിച്ച് IMD റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. AI ആ ഡാറ്റ കൃത്യമായി തരാൻ പറ്റും. പക്ഷെ ആ വരികൾക്ക് വികാരം നൽകാനും അത് ജീവിതമായി ബന്ധിപ്പിക്കാനും സാറിന് മാത്രമേ പറ്റത്തുള്ളൂ.
1: അത് ശരിയാ.
0: സാങ്കേതിക വിദ്യ ഒരു ടൂൾ മാത്രമാണ്. ഡ്രൈവർ ഇപ്പോഴും നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളായിരിക്കണം.
2: അല്ല സാറേ, ഈ AI ചിലപ്പോ പച്ച കള്ളം പറയുന്നു പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ? കഴിഞ്ഞ ദിവസം സ്കൂൾ ഡ്യൂട്ടിക്കിടയിൽ ആരോ ഹാലൂസിനേഷൻ എന്നൊരു വാക്ക് പറയുന്നത് കേട്ടു, അതെന്താണ്?
0: അതെ ടീച്ചറെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. AI ചിലപ്പോൾ പച്ച കള്ളം വളരെ ആധികാരികമായി പറയും. അതായത് ഇല്ലാത്ത വിവരങ്ങൾ അത് ഭാവനയിൽ നിന്ന് ഉണ്ടാക്കി പറയും. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ AI ആക്ട് എന്നൊരു സമഗ്രമായ നിയമം കൊണ്ടുവന്നത്. നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ വിവേചനപരമായി കാണാനാണ്. ഈ വിവേചനം എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ AI ഒരുപാട് വിവരങ്ങൾ തരുമല്ലോ നമ്മുടെ ചോദ്യത്തിന്. അപ്പോൾ ഇതെവിടെ നിന്നാണ് നിങ്ങൾ ഈ വിവരങ്ങൾ തരുന്നത് എന്നുകൂടെ പറയണമെന്ന് നമ്മൾ ആ ടൂളിനോട് പറയണം.
2: അതായത് ഈ സോഴ്സസ് ഒക്കെ AI ചോദിക്കണം.
0: അതെ. അപ്പോൾ അത് ശരിയായ സോഴ്സസ് ആണോ എന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ആധികാരികമായ വെബ്സൈറ്റിൽ നിന്നാണോ, ആധികാരികമായ പുസ്തകത്തിൽ നിന്നാണോ ഈ ടൂള് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ പറ്റും.
1: ശിവൻ സാറേ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് ഈ ടൈപ്പ് റൈറ്ററൊക്കെ മാറി കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിച്ചു, ഈ ടൈപ്പ് പഠിച്ചവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന്. അല്ല, പക്ഷെ നമ്മളത് ശീലിച്ചില്ലേ. ഇതിനെയും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിതിനെ മെരുക്കണം. ആ ശിവൻ സാറേ, നാളെ രാവിലെ തന്നെ എനിക്ക് എൻ്റെ ഈ പഴയ ഫോണിൽ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരണം. എനിക്കും നോക്കണമല്ലോ, എൻ്റെ കവിതകളൊന്ന് ഇതിനെക്കൊണ്ട് നിരൂപണം ചെയ്യിപ്പിച്ച് നോക്കണം. ഇതിനെത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് അപ്പോൾ അറിയാമല്ലോ. പിന്നെ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണേ.
0: തീർച്ചയായും ദാസ് സാറേ, നമുക്ക് നാളെ അതൊന്ന് പരീക്ഷിക്കാം. നമുക്ക് സ്റ്റാഫ് മീറ്റിംഗിൽ ഇതൊരു പ്രസന്റേഷൻ ആയിട്ട് ചെയ്യാം. മറ്റ് ടീച്ചർമാർക്കും വലിയ പേടിയാണ്. പിന്നെ നമുക്ക് കുട്ടികളെയും പഠിപ്പിക്കാം പ്രോംപ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഈ AI ഉപയോഗിക്കുന്ന അധ്യാപകർ AI ഉപയോഗിക്കാത്ത അധ്യാപകനേക്കാൾ 10 പടി മുന്നിലായിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല.
2: എനിക്കിപ്പോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു ശിവൻ സാറേ. നമ്മളിത് പഠിച്ചാൽ നമുക്ക് ജോലി ഭാരം കുറയുകയും ചെയ്യും, കുട്ടികൾക്ക് പുതിയ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു പേഴ്സണൽ ട്യൂട്ടറായിട്ട് നമുക്ക് AI മാറ്റാലോ.
1: ശരി സാറേ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോഴും എനിക്ക് ആലോചിക്കാൻ പുതിയൊരു വിഷയം കിട്ടി. അപ്പുക്കുട്ടനെ വിളിച്ച് അവൻ്റെ പ്രോംപ്റ്റ് ഒന്ന് മാറ്റാൻ പറയണം. അവനിന്ന് ഞാൻ പുതിയൊരു വിദ്യ പറഞ്ഞു കൊടുക്കും. കോപ്പിയടിക്കാനല്ല, പഠിക്കാനുള്ള വിദ്യ.
0: അതാണ് സ്പിരിറ്റ് ദാസൻ സാറേ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനെ ഒന്നും പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇതിനെ നമ്മൾ നന്നായി ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്.
2: അത് ശരിയാ സാറേ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
3: ചോദ്യം ശരിയാക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

0: സപ്ത സഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിൻ്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിൻ്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 ഏപ്രിൽ 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്രവിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്ത് മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്. നൃത്തം എന്നത് ഖാസി ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മേഘാലയയിലെ ഉത്സവങ്ങൾ മനുഷ്യനും സംസ്കാരവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനം നിലനിർത്താനായി ലക്ഷ്യമിടുന്നവയാണ്. അതോടൊപ്പം ജനങ്ങളുടെ ഐക്യവും ചേർച്ചയും ഇവ പരിപോഷിപ്പിക്കുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഘടം. ആദ്യം നാട്ടരാഗത്തിൽ പവനാത്മജ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ഖണ്ഡചാപ്പ് താളം.

അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്തം എസ് ശരചന്ദ്രൻ ഘടം. ഇനി തോടിരാഗത്തിൽ കമലാംബികെ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപകത.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കളിവീട് എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിത്താര.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് ലത പാടിയത്.